ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:19. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 25, കൊല്ലവർഷം 1201, മിഥുനം 1, 2026 ജൂൺ 15 തിങ്കളാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പരിപാടികളിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ.
2: പുരോൽപീഡേ തടാകസ്യ പരീവാഹ പ്രതിക്രിയാ ശോകക്ഷോഭേ ച ഹൃദയം പ്രലാപൈരവതാര്യതേ. തടാകസ്യ, തടാകത്തിലെ ജലം, പുരോൽപീഡേ നിറഞ്ഞു കവിയുമ്പോൾ, പരീവാഹ കൈവഴി വെട്ടുകയാണ് പ്രതിക്രിയ പരിഹാരം. ശോകക്ഷോഭേ ശോകം കൊണ്ടുള്ള, ദുഃഖം കൊണ്ടുള്ള ക്ഷോഭത്താൽ, ഹൃദയം ച ഹൃദയവും പ്രലാപൈഹി പ്രലാപം കൊണ്ട് അവതാര്യതയെ അവതാരണം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ ശ്ലോകത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ സ്ഥായിയായ അവസ്ഥകളെക്കുറിച്ചാണ്. മനുഷ്യഹൃദയത്തെ തടാകത്തിനോട് ഉപമിക്കുകയാണ് കവി. വിശദമായി പറഞ്ഞാൽ മനുഷ്യ മനസ്സ് വിവിധ വികാരത്താൽ നിറഞ്ഞതാണ്. അതൊരു തടാകത്തെപ്പോലെയാണ്. തടാകത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറം വെള്ളം നിറയുന്നു എന്ന് കരുതുക. എന്തു സംഭവിക്കും? സ്വാഭാവികമായും അത് കരകവിഞ്ഞൊഴുകും. ഒഴുകുകയേ പറ്റൂ. അതിനു പറ്റാത്ത പക്ഷം

0: ഒഴുകാനുള്ള സമ്മർദ്ദത്തിന് തടാകം വിധേയമാകും. അപ്പോൾ തടാകം കേടുവരാതെ നിലനിർത്താൻ വെള്ളത്തിനു പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടാക്കുകയാണ് ഏക മാർഗം. മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. സന്തോഷം അധികമുണ്ടാകുമ്പോഴും ദുഃഖം താങ്ങാനാകാതെ വരുമ്പോഴും ഒരേ ഒരു മാർഗം കരയുക എന്നതാണ്. സത്യത്തിൽ കരയാൻ കഴിയുകയെന്ന പ്രക്രിയ ശരീരത്തെയും മനസ്സിനെയും സന്തുലനം ചെയ്യുന്ന ഔഷധമായി കരുതാം. കളിക്കളത്തിൽ അപ്രതീക്ഷിത വിജയം കൈവരിക്കുമ്പോൾ കളിക്കാർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും കൂട്ടത്തോടെ ഓടുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അമിതമായ സന്തോഷത്തെ അടക്കി നിർത്താൻ കഴിയാതെ വരുമ്പോഴുള്ള വികാരപ്രകടനമാണ് നാം ഇവിടെ കാണുന്നത്. അടുത്തു ചെന്ന് നോക്കിയാൽ ഇവർ കരയുന്നതും നമുക്ക് കാണാം. അമിത സന്തോഷം വരുമ്പോൾ കരയുക സ്വാഭാവികം. താങ്ങാനാകാത്ത ദുഃഖം വരുമ്പോഴും മനുഷ്യൻ കരയും. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ നാം കരയുന്നത് അതുകൊണ്ടാണ്. വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്ന വേളയിൽ അച്ഛനമ്മമാർ കരയുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ വിവാഹം കഴിയുന്നത് സന്തോഷം, വേർപിരിയുന്നത് സന്താപം. രണ്ടിനെയും നിയന്ത്രിച്ചു നിർത്താൻ കരച്ചിൽ തന്നെ വഴി. ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും പൂർവാവസ്ഥയിലേക്ക് തിരിച്ചെത്തും. ചിലർക്കതിന് കഴിഞ്ഞില്ലെന്ന് വരും. അത്തരത്തിലുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാലതാമസമെടുക്കും. അതിന് കഴിയാത്ത പക്ഷം മരണം വരെ സംഭവിക്കാം. ശരീരത്തെയും മനസ്സിനെയും പരിരക്ഷിക്കാനുള്ള കഴിവ് കണ്ണീരിനുണ്ട്. കരയാൻ കഴിയുന്നത് അനുഗ്രഹമായി വേണം കരുതുവാൻ. ചുരുക്കി പറഞ്ഞാൽ, അണകെട്ടി നിൽക്കുന്ന സന്തോഷവും സന്താപവും ശമിപ്പിക്കുവാൻ തടാകത്തിൽ നിറയുന്ന വെള്ളം പുറത്തേക്കൊഴുകുന്നത് പോലെ കണ്ണീരൊഴുകിയാലേ ശരീരവും മനസ്സും ശാന്തമാകൂ എന്നർത്ഥം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ. വിഷ്ണുനാരായണൻ.

0: received by Slovak Foreign Minister Jure Blaner upon his arrival in Bratislava last night. Members of the Indian diaspora gathered in Bratislava welcomed him with slogans upon his arrival. Slovak musicians of the Lutnica ensemble performed Vande Mataram on the Prime Minister's arrival. Sri Narendra Modi will be accorded a ceremonial welcome today in Bratislava. Midhi M. Palluruthi, Akashvani News from Bratislava.
1: The Ministry of External Affairs conducted a special briefing in Nice on the outcomes of Prime Minister Narendra Modi's visit to France and his discussions with French President Emmanuel Macron. Foreign Secretary Vikram Misri described the India-France Innovation Roadmap 2030 as a key outcome of the visit. Aimed at deepening collaboration in critical and emerging technologies, artificial intelligence, startups, research and academic exchanges, he highlighted the creation of a joint India-France AI working group on AI governance and the establishment of a national center of excellence for skilling in aeronautics and allied sectors at NSTI Kanpur. The 52nd G7 summit will begin at Evian in France today. The three-day event are being attended by G7 members, Canada, France, Germany, Italy, Japan, the UK, US and European Union. Prime Minister Narendra Modi will participate in the outreach session tomorrow. His participation in the G7 summit underscores India's important role in global geopolitics. Commercial flight services from the Noida International Airport, located at Jewar in Gautam Budh Nagar of Uttar Pradesh, will begin this morning. The first flight from Indigo Airlines will depart from Lucknow at 7.05 a.m. and is scheduled to arrive at the Noida International Airport at 8.05 a.m. Following this, the first regular commercial flight from Noida to Bengaluru will also commence operations. The first flight from Jewar Airport to Lucknow will take off at 8 a.m. The National Testing Agency, NTA, has released the admit cards for the NEET undergraduate re-examination for admission to undergraduate medical education. Candidates can download their admit cards from NTA's official website, neet.nta.nic.in. The re-examination is scheduled to be held on 21st of this month from 2 p.m. to 5:15 p.m. The Criminal Investigation Department interrogated Trinamool Congress MP Abhishek Banerjee for over 9 hours for his alleged involvement in the signature forgery case of party MLAs. According to sources, the agency interrogated yesterday Trinamool Congress MLA Kunal Ghosh and Abhishek Banerjee face-to-face at Bhavani Bhavan. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. പാതി നേര് പാതി നുണ ജി ശങ്കരക്കുറുപ്പ് എഴുതിയ കവിത ആലാപനം മഞ്ജു മേനോൻ. തുടർന്ന് പ്രഭാതഗീതം. യേശുദാസ്, ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങൾ. തുടർന്ന് ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. തുടർന്ന് 7:25 വരെയുള്ള പരിപാടികളിൽ ആരോഗ്യം അമൂല്യം, ഡോക്ടർ നദീമു റഹ്മാൻ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നീ പരിപാടികൾ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയ നില. എട്ട് മുപ്പതിന് ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണ മലരുകൾ. 9:30 നാടകഗാനങ്ങൾ. 9:45 വാർത്താ തരങ്കിണി. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. വൈകുന്നേരം 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5 മണിക്ക് തോറ്റംപാട്ടുകൾ. കൃഷ്ണപ്പെരുവാനും സംഘവും അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ.

0: 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ജില്ലാ വൃത്താന്തം, ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരം കാലാവസ്ഥ, 7:35 എവർഗ്രീൻ ഡുവറ്റ്സ്, 8:00 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ പാതിനേര് പാതിനുണ എന്ന കവിത. ആലാപനം മഞ്ജു മേനോൻ.

നിങ്ങൾ കേട്ടത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ പാതിനേര് പാതിനുണ എന്ന കവിത. ആലപിച്ചത് മഞ്ജു മേനോൻ.

0: നിർമ്മാണത്തിലെ അപാകതയിലൂടെ വിജിലൻസ് അന്വേഷണത്തിലും കോടതി വരെയുമൊക്കെ എത്തിയ കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റാൻഡ് ടെർമിനൽ കഴിഞ്ഞ ദിവസം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു. സീലിംഗിന്റെ ജിപ്സം ബോർഡ് ഹതഭാഗ്യരായ രണ്ട് യാത്രക്കാരുടെ തലയിലേക്കാണ് തകർന്നു വീണത്. 2015 പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ച ഈ ബഹുനില കെട്ടിടം പൊതുഗതാഗത യാത്രക്കാരുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. 75 കോടി ചെലവിൽ നിർമ്മിച്ച ഇരട്ട ടവറിൽ ഷോപ്പിംഗ് കോംപ്ലക്സും KSRTC ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ വിഭാവനം ചെയ്തിരുന്നു. നിർമ്മാണത്തിലെ പാകപ്പിഴ മൂലം ഉദ്ദേശിച്ച ബലം ലഭിക്കാതെ പോയ ഈ കെട്ടിടം ഇന്ന് ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇതിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് മലയാള മനോരമ ബ്യൂറോ ചീഫ് ജയൻ മേനോൻ.
1: നഗരഹൃദയത്തിലുള്ള KSRTCയുടെ ഭൂമിയിൽ 10 നിലകളായി 2 ടവറിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിർമ്മിച്ച് അതിലൂടെ KTDFC ക്ക് വലിയൊരു വരുമാന സാധ്യതയും ഈ പദ്ധതി തുറന്നിട്ടിരുന്നു. എന്നാൽ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ 2017 കെട്ടിടത്തിന് കാര്യമായ ബലക്ഷയമുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വന്നു. ആദ്യം മുതലേ കരാറുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്ന KSRTC ടെർമിനൽ ഏറ്റെടുപ്പ് ആദ്യ കരാർ റദ്ദാക്കുകയും രണ്ടാമത് വീണ്ടും ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തപ്പോഴാണ് ഇപ്പോഴത്തെ പാട്ടക്കരാർ ലഭിച്ചിട്ടുള്ള അലീഫ് ബിൽഡേഴ്സ് KSRTC ടെർമിനലിന്റെ

0: ത്തിപ്പ് ഏറ്റെടുക്കുന്നത്. എന്നാൽ അത് ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ചെന്നൈ IIT കെട്ടിടത്തിന് കാര്യമായ ബലക്ഷയമുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താനായിട്ട് 32.70 കോടി രൂപ ചെലവഴിക്കേണ്ടി വരും എന്ന പ്രാഥമിക റിപ്പോർട്ടും IIT നൽകിയിരുന്നു. IIT റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതിന് പിന്നാലെ ഈ തുക ആര് ചെലവഴിക്കും എന്നതിനെ കുറിച്ചുള്ള തർക്കമാണ് ഇത്രയും കാലം കോടതിയിൽ നിലനിൽക്കുന്നത്. IIT റിപ്പോർട്ടിന് പിന്നാലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വീണ്ടും പഠനം നടത്തുകയും തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധർ കെട്ടിടത്തിന്റെ ബലക്ഷയത്തെക്കുറിച്ച് മറ്റൊരു പഠനം നടത്തുകയും IIT റിപ്പോർട്ടിൽ പറഞ്ഞ അത്ര പ്രശ്നങ്ങൾ കെട്ടിടത്തിനില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബലക്ഷയം പരിഹരിക്കാനായിട്ട് ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. 6.03 കോടി രൂപ ചെലവഴിച്ച് കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന ഒരു റിപ്പോർട്ടാണ് ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് നൽകിയത്. ഈ റിപ്പോർട്ട് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ഇതിൽ സർക്കാർ അഭിപ്രായവും അറിയിച്ചിട്ടില്ല. മാസം തോറും 43 ലക്ഷത്തോളം രൂപ വാടകയും 17 കോടി രൂപയുടെ ഡെപ്പോസിറ്റും വാഗ്ദാനം ചെയ്താണ് അലീഫ് ബിൽഡേഴ്സ് ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്നേ വരെ ആദ്യത്തെ ഡെപ്പോസിറ്റ് തുകയ്ക്ക് പുറമെ വാടക ഇനത്തിൽ കാര്യമായ ഒരു വരുമാനവും സർക്കാരിന് ഉണ്ടായിട്ടില്ല. കെട്ടിടത്തിന്റെ ഭൂഗർഭ നിലയിലുള്ള പാർക്കിംഗ്, ശുചിമുറി സൗകര്യങ്ങൾ, മറ്റ് ഓഫീസ് പ്രവർത്തനങ്ങൾ, ഇതിന്റെ വാടക ഇനത്തിൽ കാര്യമായ ഒരു വരുമാനം ഇതുവരെ അവർ ചെലവഴിച്ച തുകയോളം അലീഫ് ബിൽഡേഴ്സിന് ഉണ്ടായിട്ടുണ്ടെന്ന് KTDFC തന്നെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മുൻപ് വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. നഗരഹൃദയത്തിലുള്ള ഭൂമിയിൽ വലിയ ഷോപ്പിംഗ് മാളും കടകളും ഓഫീസ് മുറികളും എല്ലാം ചേർന്ന് നാട്ടുകാർക്കും എല്ലാം പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ വിഭാവനം ചെയ്ത ഒരു പദ്ധതി ഇന്ന് യഥാർത്ഥത്തിൽ ചോർന്നൊലിച്ച് കെട്ടിടം ശോച്യാവസ്ഥയിലായ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിലുള്ള സീലിംഗിന്റെ ജിപ്സം ബോർഡ് മഴയിൽ കുതിർന്ന് പൊട്ടി താഴെ വീണ് 2 യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഏറ്റവും മുകൾ നിലയിൽ നിന്ന് തുടങ്ങുന്ന ചോർച്ചയാണ് താഴെ നിലയിലുള്ള ബസ് പാർക്കിംഗ് കേന്ദ്രം വരെ എത്തിയിരിക്കുന്നതെന്നും ജിപ്സം ബോർഡ് കുതിർന്ന് തകരാൻ കാരണം ഇതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചോർച്ച തന്നെയാണ് കെട്ടിടത്തിലെ വലിയ പ്രശ്നം. മുകൾ നിലയിൽ നിന്ന് തുടങ്ങുന്ന ചോർച്ചയിൽ ഓരോ നിലയിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും മറ്റും വിഭാവനം ചെയ്തിരുന്നെങ്കിലും നിലവിലുള്ള പില്ലറുകൾക്ക് ഇടയിലൂടെ ബസ്സുകൾ കയറ്റിയിടാനുള്ള സൗകര്യം പോലും ഇപ്പോഴില്ല എന്ന വലിയൊരു പോരായ്മ ഈ കെട്ടിടത്തിനുണ്ട്. തൂണിൽ ഉരയാതെ ബസ് അകത്തോട്ടും പുറത്തോട്ടും എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഓരോ ഡ്രൈവർമാരും പരാതിപ്പെടുന്നു. തന്നെയുമല്ല, ഈ ടെർമിനലിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ബസ്സിന്റെ അടിഭാഗം തട്ടുന്ന വലിയൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാനപരമായ ഡിസൈനിങ്ങിന്റെ പ്രശ്നം ടെർമിനൽ നിർമ്മാണത്തിന്റെ തുടക്കത്തിലെ ഉണ്ടായിട്ടുള്ളതായി ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കരാറുകാരനും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയവരും അതിന് മേൽനോട്ടം വഹിച്ചവരും പ്രതികളാക്കി വിജിലൻസ് ഒരു പ്രാഥമിക റിപ്പോർട്ടും ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ തുടരന്വേഷണം ഉണ്ടായിട്ടില്ല. പൊതു ഖജനാവിൽ നിന്ന് 75 കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ഒരു കെട്ടിടം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേത ഭവനം പോലെ മാറുകയും യാത്രക്കാർക്ക് അപകട ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.
1: പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് യാത്രക്കാർക്ക് ഇവിടെ ലഭിക്കുന്നത്. കോഴിക്കോട് സ്വദേശി PI അജയൻ.
2: യാത്രക്കാരിപ്പോ അവിടെ തിരുവനന്തപുരം, സുൽത്താൻബത്തേരി, കണ്ണൂര്, കാസർഗോഡ് അങ്ങനെ ദീർഘദൂര യാത്രക്കാർക്കും ഉള്ള ബസ്സുകൾ അവിടെ വരുന്നുണ്ട്. ഒരുപാട് യാത്രക്കാരും വരുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് കോഴിക്കോട് KSRTCയെ സംബന്ധിച്ചിടത്തോളം. കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് ഇരിക്കാൻ നല്ല രീതിയിലുള്ള യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഇപ്പൊ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ് കാത്തിരിക്കുന്ന സ്ഥലത്ത് യാതൊരു തരത്തിലും ഇരിക്കാനുള്ള ഒരു സ്ഥലം ഇല്ല. പിന്നെ നമുക്കൊരു റീഫ്രഷ്മെന്റ്, കുറച്ച് കാത്തിരിക്കുന്ന സമയത്ത് ഒന്ന് ചായ കുടിക്കണം എന്ന് വെച്ചാലും അതിനുള്ള സംവിധാനം ഇല്ല. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഈ സ്റ്റേഷനറി ഐറ്റം എന്തെങ്കിലും ഒക്കെ നമ്മൾ മറന്നുപോയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ അതിനും ഉള്ള ഒരു സംവിധാനം ഇല്ല. ടോയ്ലറ്റ് സംവിധാനം ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലും അത് അത്ര ഒരു സൗകര്യപ്രദമായിട്ട് അല്ല. പിന്നെ സാധനങ്ങൾ വെക്കാൻ നമ്മളിപ്പോ നേരത്തെ ടൗണിലൊക്കെ പോയിട്ട് അപ്പൊ അവിടെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു കേന്ദ്രം അവിടെ ഇല്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ KSRTC സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് തോന്നുമെങ്കിലും ആ ബിൽഡിങ്ങിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു ഇത്. അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏകദേശം 10 കൊല്ലം കഴിഞ്ഞു. ശരിക്കും ഈ KSRTC എത്രമാത്രം എമൗണ്ട്

0: അധികം ആ എമൗണ്ട് തിരിച്ചു കിട്ടേണ്ട ഒരു സന്ദർഭം ആയിക്കഴിഞ്ഞു. 10 കൊല്ലം കൊണ്ട് അത് ഏകദേശം കിട്ടേണ്ടതാണ്. പക്ഷെ ഇതുവരെ യാതൊരു തരത്തിലുള്ള ചിലവാക്കിയതിനനുസരിച്ചിട്ടുള്ള ഒരു ഏർണിങ്സ് അവിടെ ഉണ്ടായിട്ടില്ല.
1: KSRTCയിൽ യാത്രക്കാർക്ക് നൂതന പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്ന സാഹചര്യത്തിൽ ഇതിനുള്ള പരിഹാരവും ഏറെ താമസിയാതെ കൈക്കൊള്ളും. MLA അഡ്വക്കേറ്റ് KJ.
2: നമ്മുടെ കോഴിക്കോട് KSRTC സ്റ്റാൻഡ് ഒരു അഴിമതിയുടെ സ്തംഭമായി നിൽക്കുകയാണ്. 2 ദിവസം മുമ്പ് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് 2 യുവാക്കൾ കസ്റ്റഡി രക്ഷപ്പെട്ടതാണ്. അതിനകത്തുള്ള നിർമ്മാണ തകരാറ് മനുഷ്യന് ജീവന് തന്നെ അപകടമാവുന്ന തരത്തിലേക്ക് മാറി എന്നുള്ള കാര്യം നേരത്തെ തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. മാത്രമല്ല, ഇപ്പോ മദ്രാസ് IIT പഠനങ്ങൾ ഉൾപ്പെടെ പറയുന്നത് 36 കോടി രൂപയോളം ചെലവഴിച്ചാൽ മാത്രമേ ഇനി പൂർണ്ണമായ രീതിയിൽ നമുക്ക് പ്രവർത്തനക്ഷമമാവുന്ന പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവതരമായ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. സാധാരണക്കാരായ മനുഷ്യര് നൽകുന്ന നികുതി പണം എടുത്തിട്ടുള്ള ഒരു അഴിമതിയുടെ സ്തംഭമായി ആ KSRTC നഗരത്തിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ വിഷയമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. ഒരു പരിഹാരം ശാശ്വതമായി ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം KSRTC എന്നുള്ളത് സാധാരണക്കാരായ മനുഷ്യർക്ക് ഏറ്റവും ഉപയോഗപ്രദമായി നിൽക്കേണ്ടതെന്ന് ഒന്നാണ്. മാത്രമല്ല, ഇപ്പം മനോഹരമായ പദ്ധതി അവതരിപ്പിക്കപ്പെടുകയും നാട്ടിലുള്ള സ്ത്രീജനങ്ങൾക്ക് ഫ്രീ കോസ്റ്റിൽ യാത്ര ചെയ്യാനുള്ള വലിയൊരു പദ്ധതി നമ്മൾ അവതരിപ്പിക്കുക. അപ്പൊ അത്തരം പദ്ധതികൾ അവതരിപ്പിച്ച് കൂടുതൽ യാത്രക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ അക്കമഡേറ്റ് ചെയ്യാനും അവർക്ക് അപകടകരമല്ലാത്ത സാഹചര്യത്തിൽ കോഴിക്കോട് പോലത്തെ ഒരു പ്രദേശത്തുള്ള നഗരഹൃദയത്തിലുള്ള KSRTC സ്റ്റാൻഡ് ഇങ്ങനെ പരിതാപകരമായ സ്ഥിതിയിൽ നിൽക്കുന്നത് പരിഹരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് ആണ് എന്റെ വിശ്വാസം.
1: പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതികളിൽ പലതിനും ഉദ്ദേശിച്ച ഫലം ലഭിക്കാതെ പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് KSRTC ടെർമിനൽ. പുറമേ നിന്ന് നോക്കുമ്പോൾ കോഴിക്കോട് നഗരത്തിന്റെ പ്രൗഢിയുടെ പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ അകത്തേക്ക് യാത്രക്കാരും ബസ്സുകളും കടന്നു ചെല്ലുമ്പോൾ ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് കൂടാരം മാത്രമാണ് ഇത്. പരസ്പരം പഴിചാരി അധികൃതർ മുന്നോട്ടു പോയാൽ ഏറെ താമസിയാതെ ഈ കെട്ടിടത്തിന് ചരമഗീതമൊരുക്കേണ്ടി വരും. കാലത്തിനൊത്തുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമമാണ് ഇനിയുണ്ടാവേണ്ടത്. ഓരോ പദ്ധതിയുടെയും ആസൂത്രണം മുതൽ ഉദ്ഘാടനം വരെയുള്ള ഓരോ ഘട്ടത്തിലും ഗുണനിലവാര പരിശോധനയും ഫലപ്രദമായ മേൽനോട്ടവും ഉറപ്പാക്കണം എന്നതിന് ഉദാഹരണമാണ് ഈ കെട്ടിട സമുച്ചയം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ശ്രദ്ധ സമാപിക്കുന്നു.
1: ചുറ്റുവട്ടം.
0: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ: മാവൂർ റോഡ് KSRTC ഡിപ്പോ, പ്രിയദർശിനി സൗജന്യ യാത്ര ജില്ലാതല ഉദ്ഘാടനം MK രാഘവൻ MP രാവിലെ 9 മണിക്ക്, മാനാഞ്ചിറ CSI റിട്രീറ്റ് ഹാൾ, കാലിക്കറ്റ് ബ്ലഡ് ഡോണേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന ലോക രക്തദാതാവ് ദിനാചരണം രാവിലെ 11 മണിക്ക്, KP കേശവമേനോൻ ഹാൾ, ഒലീവ് ബുക്സിന്റെ പുസ്തകങ്ങളുടെ പ്രകാശനം, സണ്ണി എം കവിക്കാട് പങ്കെടുക്കുന്നു, വൈകുന്നേരം 4 മണിക്ക്.
1: ചുറ്റുവട്ടം.
0: ട്രെയിൻ സമയം. യശ്വന്ത്പൂരിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എക്സ്പ്രസ് 9:56 എത്തിച്ചേരും. മുംബൈ ലോകമാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 9:54 എത്തിച്ചേരുക. കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന മറ്റെല്ലാ യാത്രാവണ്ടികളും അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു. ട്രെയിൻ സമയം സമാപിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ 6:55 ഡൽഹി റിലേ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: ആർ ബി ഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്നലെ രാത്രി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജല വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രി യുറൈ ബ്ലാനർ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് രാവിലെ നടക്കും. നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രിയെ കാണാനായി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്ലോവാക് ഗായക സംഘമായ ലുക്നിയ ഓൺ സാമ്പിൾ അവതരിപ്പിച്ച വന്ദേ മാതരവും ഏറെ ശ്രദ്ധേയമായി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് നീസ് സന്ദർശനം അവസാനിച്ചു. സന്ദർശനവേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 52nd G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിൻ്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൗൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 കിലോ വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിന് ടിക്കറ്റ് വാങ്ങിയ ശേഷം സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെൻറ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PM മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി AUP സ്കൂളിൻ്റെ അവധി ഈ മാസം 21 വരെ നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ AUPS ചീരാൽ, സെൻ്റ് ആൻ്റണീസ് AUPS പഴൂർ, സെൻറ്റ് തോമസ് ALPS പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ, HSS ചീരാൽ, GHS ആനപ്പാറ, സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെൻറ്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആൻഡ് HS സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, WMO ഇംഗ്ലീഷ് സ്കൂൾ, GHS ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ, സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ്, നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ് കാ സാത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ് ആരംഭിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടി

0: നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൌഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ്. 2014 91,000 കിലോമീറ്ററായിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 1,46,000 കിലോമീറ്റർ ായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുൻപ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 4-ാം ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചു രാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കരീബിയൻ ടീമിന്റെ വരയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും 2-ാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല, എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിൽ യുവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കുറസോവയ്ക്ക് അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1-ാം പകുതിക്ക് ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 തവണ മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2-2.
1: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ്പ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഓച്ചിറ കളിയെക്കുറിച്ച് കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
3: മിഥുനം 1-2 തീയതികളിലാണ് ആയോധന കലയിൽ ഓണാട്ടുകറിയുടെ പാരമ്പര്യം പ്രകടമാകുന്ന ഓച്ചിറക്കളി. പോയ കാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് 2 ദിവസം പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ 8 കണ്ടത്തിലും തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ട വീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ 1 മാസം വ്രതാനുഷ്ഠാനത്തോടെ അടവും ചുവടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മ സന്നിധിയിൽ ഓച്ചിറ കളിക്ക് എത്തുക.
1: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: फ्रांसदेशस्य एवियन नगरम् अद्य आरभ्यमाणस्य 25वें G7 शिखर सम्मेलनस्य आयोजनाय सज्जः अस्ति. आल्पस पर्वतश्रेण्याः लेमनाख्य सरोवरस्य च मध्ये स्थितं सुरम्यं लेक्सेंड नगरं वैश्विककूटनीतेः केन्द्ररूपेण परिवर्तितमस्ति, यत्र नेतारः प्रतिनिधयश्च त्रिदिवसीयेऽस्मिन् कार्यक्रमे आगच्छन्ति. फ्रांसदेशस्य राष्ट्रपतिः इमैनुअल मैक्रों अद्य अपराह्णे अमेरिका, यूनाइटेड किंगडम, कनाडा, जर्मनी, इटली, जापान इत्यादीनां G7 राष्ट्राणां नेतृणां यूरोपीय परिषदः यूरोपीय आयोगस्य च अध्यक्षैः सह औपचारिक रूपेण स्वागतं करिष्यति. अयं शिखर सम्मेलनं तस्मिन् समये भवति यदा विश्वं भूराजनैतिक संकटैः, आर्थिक अनिश्चिततया, नूतन प्रौद्योगिकीनां द्रुतविकासेन च ग्रसितमस्ति. प्रधानमंत्री नरेन्द्र मोदी श्वः आउटरीच इत्येतेषु सत्रेषु भागं ग्रहीष्यति. शिखर सम्मेलने भारतस्य सहभागित्वेन

റഷ്യയായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരിടം കൂടിയാണ്. ഇയാൾക്ക് കിലോമീറ്റർ കണക്കിന് സ്ഥലമുണ്ട്. അത്ര വലിയ പിന്നെ ധനാഢ്യനായ ഒരു ഭൂപ്രഭുവാണ് അദ്ദേഹം. അയാൾ ഒരു ദിവസം ഒരു പരസ്യം ചെയ്തു, ഭൂമി വിൽക്കാനുണ്ട്, അതിന് ചില നിബന്ധനകളുണ്ട്. എന്താണ് നിബന്ധന എന്ന് ചോദിച്ചാൽ, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ നടന്നെത്താവുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചെത്താവുന്ന ദൂരമുള്ള ഭൂമിയാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ പല ആളുകളും വന്നു, കൂടുതൽ വില നൽകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരാൾ സെലക്ട് ചെയ്യപ്പെട്ടു. ഇയാൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തൊട്ട് നടക്കാൻ തുടങ്ങി. നടന്ന് നടന്ന് അപ്പോൾ ഇയാൾക്ക് തോന്നി ഇത് കുറച്ചുകൂടി വേഗം കൂട്ടിയാൽ കൂടുതൽ ഭൂമി കിട്ടുമല്ലോ. അങ്ങനെ അയാൾ വീണ്ടും വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇടയ്ക്കുള്ള ചായ കുടിയോ വെള്ളം കുടിയോ അകത്തൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കാതെ അയാൾ വീണ്ടും വേഗത കൂട്ടി കൂട്ടി കൂട്ടി പുരി വെയിലും എല്ലാം സഹിച്ചിട്ട് ഓരോ അനുനിമിഷവും അയാളുടെ നടത്തത്തിൻ്റെ വേഗത വളരെ കൂടിക്കൊണ്ടിരുന്നു. ഈ അസ്തമനത്തെ മുമ്പിൽ കൂടുതൽ ഭൂമി കൂടുതൽ ഭൂമി എന്ന ആർത്തിയോടെ ഇയാൾ പാഞ്ഞ് അടുക്കുകയാണ്. പക്ഷേ അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അയാൾ തളർന്നു വീണ് അവിടെ മരിച്ചു വീണു. കാരണം നമുക്കറിയാം അത്തരം ഒരു ഊർജം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആൾ അപകടത്തിലാവും, അയാൾ മരിച്ചുപോയി. ടോൾസ്റ്റോയ് കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ ആഗ്രഹിച്ചത് എത്രയോ, പക്ഷേ കിട്ടിയത് 6 അടി മണ്ണ് മാത്രം. ഞാനെങ്ങനെ ആലോചിച്ചു, എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ചപ്പോൾ ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് യുവാവായി കൊണ്ടിരിക്കുന്ന സമയത്ത് വായിച്ചപ്പോൾ എനിക്ക് ആ കഥ പുതിയൊരർത്ഥത്തെല്ലാം തന്നിട്ടുണ്ട്. ഈയിടെ ഞാൻ ആ കഥ ഞാൻ വീണ്ടും വായിച്ചു. അപ്പോഴാണ് നമുക്ക് നമ്മളെ ഈ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ഈ ഭൂമിയെ ഇങ്ങനെ അതിൻ്റെ പ്രകൃതിദത്തമായ നിലയിൽ കാണാതെ മുറിച്ച് മുറിച്ചിട്ടും വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതും അതിന് കൂടുതൽ ആർത്തിയിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചതും ഒക്കെ ഞാൻ ആലോചിച്ചു. അപ്പം ആ കഥ നമ്മളോട് കേരളം പോലത്തെ ഒരു കൊച്ചു സ്ഥലത്ത് പോലും അങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്. ലോകത്ത് എല്ലായിടത്തും തന്നെ ഓരോ പഠനങ്ങളുമായിട്ട് ഈ കഥ, അതാണ് മികച്ച സാഹിത്യം എന്ന് പറയുന്നത്. അത് ലോകത്തിലെ എല്ലായിടത്തും അത്തരം മികച്ച സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സാഹിത്യ കൃതികൾ വായിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കേരളത്തിലെ ഏറ്റവും മികച്ച വായനക്കാരനായിട്ടുള്ള ഒരാളൊന്നുമല്ല. എൻ്റെ വായന എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവാണ്. ഞാനിങ്ങനെ വളരെ പരന്ന് വായിക്കുന്ന ഒരാളല്ല. ഒരു പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ മാക്സിമം അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് എഴുത്തുകാരനെ ഒളിപ്പിച്ചു വെച്ച പല അടരുകളുണ്ടും, അതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിലാണ് വായിക്കുക. ഇപ്പോൾ ദേശത്തിന് അതീതമായിട്ടുള്ള ഒരു കൃതിയെക്കുറിച്ച് എന്നോട് പറഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഓൾഡ് മാൻ ആൻഡ് സീ ആണ്, ഹെമിംഗ്വേയുടെ. അത് നമ്മൾ ഇപ്പോഴും വായിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് വരികയാണ്. അതായത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെക്കുറിച്ച്, വിൽ പവറിനെ കുറിച്ചുള്ള ഇത്രയും മനോഹരമായ ഒരു നോവൽ നമുക്ക് വേറെ കാണാൻ വേണ്ടി കഴിയില്ല. ചെറിയൊരു നോവലാണ്. ഹെമിംഗ്വേ വളരെ വലിയ നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഹെമിംഗ്വേയുടെ ഒരു പക്ഷേ ഈ ഫ്ലാഷ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ ഹെമിംഗ്വേ എഴുതിയ ഒരു കഥ ഞാനിങ്ങനെ എപ്പോഴും ഓർക്കും. അത് ആകെ 3 വരിയേ ഉള്ളൂ. ബേബീസ് ഷൂസ് ഫോർ സെയിൽ നോട്ട് വോൺ. ഒരു കുഞ്ഞിൻ്റെ ഷൂ വിൽക്കാനുണ്ട്, അത് ഇതുവരെ ധരിച്ചിട്ടില്ലാത്ത ഷൂ ആണ് എന്ന് പറയുന്നുണ്ട്. അത് 3 വരിയേ ഉള്ളൂ. ലോകപ്രശസ്തമായ ഒരു കഥയാണത്. അത് തൊട്ട് ഹെമിംഗ്വേ വളരെ വലിയ പുസ്തകങ്ങൾ മണിമുഴങ്ങുന്നവർക്ക് വേണ്ടി തുടങ്ങിയുള്ള ലോകത്തെ എല്ലായിടത്തും പരിഭാഷപ്പെടുത്തി അടക്കമുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഒരു കടലിൽ പോയ ഒരു വൃദ്ധൻ്റെ കഥയാണ്. അപ്പോൾ എക്കാലത്തും വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ എന്ന രീതിയിൽ മലയാളത്തിലാവുമ്പോൾ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. കവിതയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി എന്ന് പറയുന്നത് വലിയപ്പള്ളിയാണ്. വലിയപ്പള്ളിയുടെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈവിധ്യമാണ്. നേരത്തെ അതായത് പ്രവചന സ്വഭാവത്തിൽ ഉള്ള കവിതകൾ ധാരാളമുള്ള ആളാണ് വൈലോപ്പള്ളി. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പ്രവാസികളുടെ ഒരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അതിൽ ആസാം പണിക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1942 അദ്ദേഹം എഴുതുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പ്രവാസ കവിതയാണത്. നമ്മൾ ആലോചിക്കണം, ചരിത്രം കറങ്ങിയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരികയാണത്. ഇവിടെ ഇപ്പം ആസാം എന്നുള്ള ആളുകൾ ഇവിടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു. പഴയ കാലത്ത് നമ്മൾ അങ്ങോട്ടാണ് പോയിരുന്നത്. ആ യാത്രയെക്കുറിച്ചുള്ള കവിതയാണ്. കാരണം 44 നദികളുണ്ട് കേരളത്തിൽ. ഒരു സ്ഥലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും സമ്പന്നമായ ഒന്നാണ് പുഴകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ പുതിയ വെർഷനിൽ നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ പക്ഷേ ദരിദ്രമായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെടുന്നു. അതേക്കുറിച്ച് വലിയപ്പള്ളി പറയുന്നു: മതിപ്പിക്കും കനിക്കിനാവുകൾ കാട്ടി കൊതിപ്പിക്കും പക്ഷേ കൊടുക്കില്ലവൾ. അതൊരു പ്രവചനം പോലെ ഇന്നും ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നു. കാരണം നമ്മൾ കേരളത്തിൻ്റെ 1/3 ആളുകൾ പുറത്താണ്, പ്രവാസിയാണ്. പ്രവാസി സമൂഹമാണ് നമ്മൾ. അത് നമുക്കിവിടെ ധാരാളം ഈ പറഞ്ഞ ഭക്ഷ്യലഭ്യത ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ കേന്ദ്രീകരിച്ച് ചെയ്യാം, പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല പല കാരണങ്ങളാൽ. അപ്പോൾ ഇപ്പോഴും അത് ആസാമണിക്കാർ ഇടക്ക് എടുത്ത് വായിക്കുമ്പോൾ ഈ പുനർവായനയിൽ തെളിയുന്ന അദ്ദേഹം എത്ര കാലങ്ങൾ

തന്നെ സഞ്ചരിച്ചിരിക്കുന്നു, ആ പുതിയ കാലത്തിൽ അത് നമ്മോട് സംസാരിക്കുന്നു എന്ന തരത്തിലുള്ള അങ്ങനെ പുനർവായനയുടെ വൻ സാധ്യതകൾ കാലാനുസൃതമായി വരുന്ന അത്തരം കൃതികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പുസ്തകവും നമ്മൾ വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ആ പുസ്തകത്തിൽ നിന്നും ഒരുപാട് പരിണാമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാംശീകരിക്കുന്നുണ്ട്. ഒരിക്കലും വായിച്ചു തീരാത്ത നമുക്ക് കുറച്ച് എഴുത്തുകാരുണ്ട്. ഇതിൽ ബഷീറുണ്ട്, മാധവിക്കുട്ടിയുണ്ട്, ഒ വി വിജയനുണ്ട്, പൊൻകുന്നം വർക്കിയുണ്ട്. പൊൻകുന്നം വർക്കിയുടെയൊക്കെ ഇപ്പോഴും ആ കഥകൾ, അന്തോണി നീയും അച്ഛനായോട എന്നൊക്കെയുള്ള കഥകൾ ഇപ്പോഴും വായിക്കുമ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്ന, അതായത് ആത്മീയതയുടെ അംശങ്ങളില്ലാത്ത മതബോധങ്ങൾ, അതിൻ്റെ പാപ്രതത്വത്തെ അതികഠിനമായി വിമർശിക്കുന്ന ഒരു കഥയാണത്. അത് നമ്മൾ ആലോചിക്കുക, ഇപ്പോഴും ആ കഥ നമ്മോട് സംസാരിക്കുന്നുണ്ട്. പൊൻകുന്നം വർക്കി അന്തരിച്ചിട്ട് കുറേ കാലമായി, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകൾ അന്തരിക്കാതെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളെന്ന് പറഞ്ഞാൽ. കാരൂർ അതുപോലെ തന്നെ. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ പലപ്പോഴും എടുക്കാറ്. മാധവിക്കുട്ടിയുടെ വളരെ ചെറിയ വരികളിലൂടെ വലിയ ലോകങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു എഴുത്ത്.

0: ഇപ്പോഴും ആ കഥ നമ്മോട് സംസാരിക്കുന്നുണ്ട്. പൊൻകുന്നം വർക്കി അന്തരിച്ചിട്ട് കുറേ കാലമായി, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകൾ അന്തരിക്കാതെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളെന്ന് പറഞ്ഞാൽ. കാരൂർ അതുപോലെ തന്നെ, പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ പലപ്പോഴും എടുക്കാറ്. മാധവിക്കുട്ടി വളരെ ചെറിയ വരികളിലൂടെ വലിയ ലോകങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ അവരോടൊരു കവിത ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ സ്നേഹം കാട്ടുതേനാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതിൻ്റെ ആ ടെക്സ്റ്റ് നമ്മൾ ഇഴകേറി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത്ര അടരുകളുള്ള വാക്കുകളാണ് അത്. കാട്ടുതേന് വളരെ ഔഷധമൂല്യമുള്ള ഒന്നാണ്, അനേകം പൂക്കളിൽ നിന്നുണ്ടാവുന്ന ഒന്നാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ്. പ്രകൃതിയുടെ വലിയ പ്രോസസ്സ് അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്കും പുതിയ പുതിയ കാലത്തോടനുസരിച്ചിട്ട് നമ്മോടൊപ്പം, അതുകൊണ്ടാണ് മികച്ച എഴുത്തുകാർക്ക് മരണമില്ല എന്ന് പറയുന്നത്. അവർ ഭൗതികമായി മാത്രം മരിക്കുന്നു, അവരുടെ പുസ്തകം നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അനേകം പുസ്തകങ്ങളിലൂടെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ബാക്കിയായി നിൽക്കുന്ന കാലത്തിന് വേണ്ടി കരുതി വച്ച ഒരുപാട് അടരുകളുള്ള കൃതികളെ ഞാൻ ഒരു വളരെ പ്രണയപൂർവ്വം അത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളാണ്. നമ്മുടെ ഭാഷയിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ നല്ല എഴുത്തുകാരൊക്കെ ഉണ്ട്. ചിലർക്ക് ശ്രദ്ധ കിട്ടാതെ പോരും. അതിലൊരാളാണ് എനിക്ക് തോന്നിയത് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ മനോജ് ജാദവേദർ. മനോജിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ലോകമാണ് മനോജിൻ്റെ കഥകൾ. അപ്പം നമ്മൾക്കിടയിൽ തന്നെ വളരെ മികച്ച കഥകളും നോവലുകളും ചിന്തകളും പങ്കുവെക്കുന്ന തരത്തിലുള്ള മറ്റ് സാഹിത്യകൃതികളും ഒക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ മലയാളം എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിൽ ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന സാഹിത്യ രൂപം കൂടിയാണത്.
1: ചെറുകഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് ആണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.

0: ആരോഗ്യം അമൂല്യം. ഇന്ന് ജൂൺ 15 ലോക വയോജന ചൂഷണ പ്രതിരോധ ദിനം. ഈ ദിനാചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ജിറിയാട്രീഷ്യൻ ഡോക്ടർ നദീമു റഹ്മാൻ.
1: പലപ്പോഴും നമ്മുടെ നാട്ടിൽ അധികം സംസാരിക്കാത്ത, അധികം ബോധവൽക്കരണം ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് പ്രായമായവരിൽ കണ്ടുവരുന്ന ചൂഷണവും അവഗണനയും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു അവബോധം പൊതുസമൂഹത്തിലില്ല. രണ്ടാമത്തെ കാരണം, അത് പലപ്പോഴും അങ്ങനെ ഒരു സംഭവം നടക്കുന്ന അറിയില്ല, പലപ്പോഴും നടന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യാറുമില്ല. പല കാരണങ്ങൾ കൊണ്ട് അവരത് മടിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനാചരണം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ വർഷവും WHO ഇത് ആചരിക്കാറുണ്ട്. ഓരോ തീമിലാണ് ആചരിക്കാറുള്ളത്. ഇത്തവണ അത് ബിയോണ്ട് അവയർനെസ് ആണെന്ന് അവരുടെ തീമുള്ളത്. ബിയോണ്ട് അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം അവയർനെസ് മാത്രമല്ല, അതായത് ബോധവൽക്കരണം കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം എന്നുള്ളതാണ് അവർ നിർദ്ദേശിക്കുന്നത്. അതിനുവേണ്ട നിയമ നടപടികൾ, മറ്റെല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്.
0: ഈ വയോജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു, എന്തൊക്കെ തരത്തിലാണ് വയോജനങ്ങൾ ചൂഷണത്തിനിരയാവുന്നത്?
1: പലതരം ചൂഷണങ്ങളുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ചൂഷണമാണ്. അതിൽ പലപ്പോഴും രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ശരീരത്തിൽ അസാധാരണമായിട്ടുള്ള മുറിവുകൾ, അസുഖത്തോട് സാദൃശ്യമില്ലാത്ത മുറിവുകൾ ഉണ്ടാവാം. പല സമയത്തായിട്ടുണ്ടായ മുറിവുകൾ, ഒരു ദിവസം സംഭവിച്ചതല്ല, പല സമയത്തായിട്ട് പല കാലയളവിലുള്ള മുറിവുകൾ കണ്ടെത്താം. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തേത് മാനസികമായിട്ടുള്ള ചൂഷണമാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ആളുകളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള പല ചൂഷണങ്ങളും, അത് പ്രായമായ രോഗിയിൽ ഡിപ്രഷനും ആങ്സൈറ്റി പോലത്തെ അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. മൂന്നാമത്തേത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങളാണ്. അവരുടെ പ്രധാനപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ കാണാതാവുക, അവരുടെ പേരിലുള്ള ആധാരങ്ങൾ, അവ സ്വത്തുക്കൾ തട്ടിയെടുക്കുക, സമ്പത്ത് അടിച്ചു മാറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, അതും വളരെ കോമൺ ആണ്. നാലാമത്തേത് ഇഗ്നറൻസ്, അതായത് അവഗണന. പലപ്പോഴും ചൂഷണം ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നുണ്ടാവില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വൃത്തിയില്ലാത്ത ശരീരഭാഗങ്ങൾ, പല്ല്, അങ്ങനെയായിരിക്കും അവർ നമ്മളെടുത്ത്

0: പ്രത്യക്ഷപ്പെടുക. പിന്നെ വളരെ അപൂർവമായിട്ട് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളും കാണപ്പെടാറുണ്ട്.
1: ഈ വയോജന ചൂഷണ വിരുദ്ധ ദിനത്തിൻ്റെ അന്ന് ഡോക്ടർക്ക് വയോജനങ്ങളോടും അവരെ കൂട്ടിരിപ്പുകാരോടും എന്താണ് ഈ അഭിമുഖത്തിലൂടെ ഇനി പറയാനുള്ളത്?
0: വയോജനങ്ങളോടും കൂട്ടിരിപ്പുകാരോടും മാത്രമല്ല, പൊതുജനത്തോടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. വയോജനങ്ങളോട് നമുക്ക് നിങ്ങൾ അനുഭവിക്കുന്ന, ഒരു പക്ഷേ നിങ്ങൾ ഈ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ നോക്കുന്ന മക്കളാണെങ്കിൽ പോലും, നമ്മുടെ അല്ലെങ്കിൽ വീട്ടിൽ നോക്കാനിരിക്കുന്ന ഹോം നേഴ്സാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്പോസ് ഭർത്താവോ ഭാര്യയോ അവരാണെങ്കിൽ പോലും, അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം അസാധാരണമായിട്ടുള്ള ഒരു ഇൻസൾട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അവരടുത്തോ ഇതൊന്നും പറയാൻ മടിക്കരുത്. ഒരു പക്ഷേ ആളുകളിത് പറയാൻ മടിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി തിരിച്ച് അവരുടെ അടുത്ത് തന്നെയാണ് പോകാനുള്ളത്, അവരാണ് എനിക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള കുറേ സ്റ്റിഗ്മ കാരണം പലപ്പോഴും ഇത് തുറന്നു പറയാറില്ല. ഇത് നിങ്ങൾ തുറന്നു പറയാൻ മടിക്കരുത് എന്നുള്ളതാണ് ഇത് കേൾക്കുന്ന, ഒരു പക്ഷേ ഇതുപോലത്തെ അനുഭവങ്ങളോട് കടന്നു പോകുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരു പരിധി വിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് കൂട്ടിരിപ്പുകാരുടെ അടുത്ത്, ഒരു പക്ഷേ നമ്മളുടെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ അടുത്ത് വേറൊരാൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അമ്മേനെ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരില്ലാത്ത സമയത്ത് അവരോട് തുറന്ന് സംസാരിക്കുക. അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും വയ്യാണ്ട് കിടക്കുന്നു, നിങ്ങൾക്ക് ചെറിയ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ തുറന്ന് സംസാരിക്കുക. അവരാരും ഇല്ലാത്ത സമയത്ത് അവരോട് കുറച്ച് സമയമെടുത്ത് 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ചെറിയ പക്ഷേ അവർ തുറന്ന് പറയുള്ളൂ. ഓപ്പണായിട്ട് ചോദിക്കുക, എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ട്, വിഷമ മുഖത്ത് കാണുന്നുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറയും. ഇത് പൊതുസമൂഹത്തിനടുത്ത് പറയാനുള്ളത്, ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്, പലപ്പോഴും ഇതാരും അഡ്രസ്സ് ചെയ്യാറില്ല, നമ്മളാ പ്രായം എത്തി നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പൊതു സ്ഥാപനങ്ങളിലും എല്ലാം ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് June 15 ഇന്നത്തെ ദിവസം എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.
1: ലോക വയോജന ചൂഷണ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നദീമു റഹ്മാൻ.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: യാഗശാല എന്ന നാടകത്തിനു വേണ്ടി അഭിനേത്രി കവിയൂർ പൊന്നമ്മ പാടിയ ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന കെടാമംഗലം സദാനന്ദൻ. സംഗീതം LPR വർമ്മ.

0: യാഗശാല എന്ന നാടകത്തിന് വേണ്ടി അഭിനേത്രി കവിയൂർ പൊന്നമ്മ പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന കെടാമംഗലം സദാനന്ദൻ, സംഗീതം എൽ പി ആർ വർമ്മ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: കുരുമുളകിലെ പ്രധാന ശാഖകളായ കേറുതല, ചെന്തല, കണ്ണിത്തല എന്നിവയിൽ നിന്നെല്ലാം പുതിയ ചെടികളെ വളർത്തിയെടുക്കാൻ സാധിക്കും. താങ്ങുകാലുകളിൽ പറ്റിപ്പിടിച്ചു വളരുന്നവയാണ് കേറുതല. ചെടിയുടെ ചുവടുഭാഗത്തു നിന്നുണ്ടാകുന്നവ ചെന്തലയും തിരികളുണ്ടാകുന്നവ കണ്ണിത്തലയുമാണ്. നടീൽ വസ്തുക്കളായി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചെന്തലകളാണ്. മാതൃചെടിയിൽ നിന്നും ശാഖയായി വന്ന് നിലത്തേക്ക് പടർന്നു വളരുന്നതാണ് ചെന്തല. ഇവ നിലത്തു പടരാൻ വിടാതെ താങ്ങുകാലുകളിലേക്ക് കെട്ടി വളർത്തിവിടണം. അതിൽ നിന്ന് വേണം കമ്പ് മുറിച്ചെടുക്കാൻ. 5 മുതൽ 12 വർഷം വരെ പ്രായമുള്ള രോഗങ്ങളെ ചെറുത്തുനിൽക്കുന്ന ചെടിയിൽ നിന്നാണ് ചെന്തല എടുക്കേണ്ടത്. 2-3 മുട്ടുകളുള്ള കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് മണ്ണിൽ നേരിട്ട് നടാം. 1 മുട്ടെങ്കിലും മണ്ണിനടിയിലായിട്ട് വേണം നടാൻ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നട്ടുപിടിപ്പിച്ച കമ്പുകളും നടാം. വളർച്ചയെത്തിയ ചെടിയുടെ അഗ്രകാന്ഡങ്ങളാണ് കേറുതലകൾ. ഇവയിൽ നിന്ന് മുറിച്ചെടുത്ത് നടുന്ന ചെടികൾ വേഗം കായ്ക്കുമെങ്കിലും ദീർഘകാലം വിളവ് തരില്ല. പ്രധാന തണ്ടിന്റെ ചുവട്ടിൽ നിന്ന് വരുന്ന കണ്ണിത്തലകളിൽ നിന്ന് മുറിച്ചെടുത്താണ് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നത്. വീട്ടുമുറ്റത്ത് ചെടികളായി വളർത്താൻ കുറ്റിക്കുരുമുളകാണ് ഉപയോഗിക്കുന്നത്. എല്ലാ കാലത്തും വിളവ് ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കുരുമുളകിനടുത്ത് തക്കാളി, വെള്ളരി, ചേമ്പ്, വാഴ എന്നിവ കൃഷി ചെയ്താൽ വൈറസ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. സൂക്ഷ്മമൂലകമായ സിങ്കിന്റെ അഭാവമുണ്ടെങ്കിൽ ഇല കുരുടിച്ചുപോകും. അങ്ങനെ കാണുകയാണെങ്കിൽ സിങ്ക് സൾഫേറ്റ് 30 ഗ്രാം വീതം ഒരു ചെടിക്ക് നൽകണം.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള പാസ്, ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം June 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6 B 4 C, +2 മിനിമം 4 B 2 C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല.

0: സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ ITDP നിലമ്പൂർ 04931223 0315, നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഫോൺ നമ്പർ 9496070368, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070369, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070400. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ June 22 വൈകുന്നേരം 5 അപേക്ഷിക്കണം. അപേക്ഷാ ഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 രൂപ അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 04832735003. കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം, വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavu Road, Kozhikode. Sevana Vartakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Agashavani, Kozhikode. Ini 7:25 vartakal kelkam, Thiruvananthapuram relay.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ 2 സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52 G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ 2 സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: സ്ലൊവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
4: 52 G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13 തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്.

0: ടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട് റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
1: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं, अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं. भारत और फ्रांस का रिश्ता कुछ ऐसा ही है.
0: പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. എൻ ടി എയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് എൻ ടി എ നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 സെൻസസിന്റെ 1-ാം ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
3: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3,125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും US ഇറാനും അന്തിമരൂപം നൽകി. 107 യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനു ശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് ഇയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-7 ഗോളിന് പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90th മിനിറ്റിൽ നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന്

0: തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി നാല് തവണ ലോകകപ്പ് നേടിയ ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചുനിർത്തി.
1: ഐ സി സി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 റൺസിനാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 ഓവറിൽ 106 റൺസിന് എല്ലാവരും പുറത്തായി. 44 പന്തിൽ 68 റൺസ് നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിക്കറ്റ് വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമ രൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറോസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: English matters.
4: Hello dear friends, kaiyna divasam RIGHT right enna vaakkinte vyathyastha arthangal parijayapettu. Ingane ore spellingum uchcharanavum ennal vyathyastha arthangalum ulla padangale Englishil homonyms ennaanu parayuga. Kaudugakaramaya oru vastuta, റൈറ്റ് എന്ന പദം ഒരു ഹോമോഫോൺ കൂടിയാണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദ വേർഡ് റൈറ്റ് ഈസ് ഓൾസോ എ ഹോമോഫോൺ. HOMOPHONE. ഹോമോഫോൺ എന്നാൽ ഉച്ചാരണം, അതായത് കേൾക്കാൻ മാത്രം ഒരുപോലെ. എന്നാൽ സ്പെല്ലിങ്ങും അർത്ഥവും എല്ലാം തീർത്തും വ്യത്യസ്തങ്ങളായിരിക്കും. Homophones are words that sound similar but differ in spelling and meaning. Right. R-I-G-H-T. Right. ശരി, വലതുവശം, അവകാശം. ഇതാണ് ശരിയായ ഉത്തരം. This is the right answer. ദയവായി വലതുവശത്തേക്ക് നീങ്ങി നിൽക്കുക. Please move to the right side. Vidyabhyasam oru maulikavakashamaanu. Education is a fundamental right. Right. W-R-I-T-E. Right. Ezhuthuka. I wish to write a novel someday. Ennengilum oru novel ezhudanam ennu njan aagrahikkunnu. I wish to write a novel someday. പരീക്ഷ ഹാളിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ടൈം, റൈറ്റ് ക്വിക്ലി. സമയം ആവാറായി,

0: പെട്ടെന്ന് എഴുതൂ. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ടൈം. റൈറ്റ് ക്വിക്ലി. അടുത്ത റൈറ്റ് ഏതാണെന്നോ? ആർ ഐ ടി ഇ, റൈറ്റ്. ആചാരപരമായ ചടങ്ങിന് റൈറ്റ് എന്നാണ് പറയുക. ബഹുവചനം, അതായത് പ്ലൂറൽ, റൈറ്റ്സ്. ആർ ഐ ടി ഇ എസ്, റൈറ്റ്സ്. ആചാരപരമായ ചടങ്ങുകൾ, എക്സാമ്പിൾ മാരിറ്റൽ റൈറ്റ്സ്. വൈവാഹിക ചടങ്ങുകൾ, റൈറ്റ്സ് ഓഫ് ബാപ്റ്റിസം. മാമോദീസ ചടങ്ങുകൾ, ഫ്യൂണറൽ റൈറ്റ്സ്. ശവസംസ്കാര ചടങ്ങുകൾ. റൈറ്റ് ഓഫ് പാസേജ്, ആർ ഐ ടി ഇ, റൈറ്റ്. ഒ എഫ് ഓഫ്, പി എ എസ് എസ് എ ജി ഇ, പാസേജ്. റൈറ്റ് ഓഫ് പാസേജ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല്, അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന അഥവാ രൂപപ്പെടുത്തുന്ന ഒരു ആചാരം, സംഭവം, അനുഭവം എന്നിവയെ റൈറ്റ് ഓഫ് പാസേജ് എന്ന് പറയുന്നു. സെറമണി ഓർ ഇവന്റ് ദാറ്റ് മാർക്സ് എ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ എ പേഴ്സൺസ് ലൈഫ്, സച്ച് ആസ് ട്രാൻസിഷൻ ഫ്രം വൺ സ്റ്റേജ് ഓഫ് ലൈഫ് ടു അനാദർ, ഇസ് കോൾഡ് റൈറ്റ് ഓഫ് പാസേജ്. നമ്മുടെ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ ആയി കണക്കാക്കപ്പെടുന്ന ജനനം, പ്രായപൂർത്തിയാവൽ, വിവാഹം, കുഞ്ഞുങ്ങളുടെ ജനനം, മരണം, എന്തിന്, ബിരുദം നേടുന്നത് പോലും റൈറ്റ് ഓഫ് പാസേജ് ആണ്. എക്സാമ്പിൾസ് ഓഫ് റൈറ്റ് ഓഫ് പാസേജ് ആർ ബർത്ത്, പ്യൂബർട്ടി, മാരേജ്, ഹാവിംഗ് ചിൽഡ്രൻ, ഡെത്ത് ആൻഡ് ഈവൻ ഗ്രാജുവേഷൻ.
1: English Matters, presented by Smita Manikot.
2: Novel Time, Adiyala Pretham, P.F. Matthews ezhuthiya novel.
3: ചേലാട്ട് കുഞ്ഞുണ്ണിയെക്കുറിച്ചും പറമ്പിലെ പണിക്കാർ വാതോരാതെ ആവേശത്തിൽ പറഞ്ഞിരുന്നു. ചങ്ങാതിമാരുമായി പന്തയം വെച്ച റബ്ബർ തോട്ടത്തിലെ കൂലിപ്പണിക്കാരെയും താണജാതിക്കാരെയും വെട്ടിക്കീറിക്കൊല്ലാൻ മടിയില്ലാത്ത കുഞ്ഞുണ്ണിക്ക് ഒരു സഹായസംഘം തന്നെ ഉണ്ടായിരുന്നു. അമ്പലത്തിനടുത്തുള്ള നടവഴിയെ പോയ താണജാതിക്കാരൻ്റെ രണ്ട് കാലുകളും അറുത്തെടുത്ത് അലങ്കാരത്തൊങ്ങലുപോലെ മരത്തിൽ ഞാത്തിയിട്ടിട്ട് അയാൾ രക്തം വാർന്നു മരിക്കുന്നത് കണ്ട് രസിച്ചിരുന്ന ചോര കൊതിയൻ കൂട്ടുകൂടി കലുങ്കിലിരുന്ന് കള്ളുകുടിച്ചും കളം കളിച്ചുമിരിക്കെ അതുവഴി വന്ന കൈനോട്ടക്കാരൻ നാടോടിയെ ജീവനോടെ കുഴിച്ചിട്ടു. പ്രവചനം തെറ്റിയാ കൊന്നുകളയുമെന്ന് സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിലും നാടോടി അതത്ര ഗൗനിച്ചിരുന്നില്ല പോലും. ചായപ്പീടികയിൽ നിന്ന് ബെഞ്ചമിൻ കേട്ടത് ഓർക്കാൻ പോലും അറയ്ക്കുന്ന ഇത്തരം ഭ്രാന്തൻ വിശേഷങ്ങളായിരുന്നു. കറുത്തവരെയും കുടിയേറ്റക്കാരെയും നിഷ്ഠൂരം കുന്നുകളഞ്ഞിരുന്ന കൂക്ലക്സ് ക്ലാൻ എന്ന അമേരിക്കൻ വെള്ളക്കാരൻ്റെ സംഘത്തെയാണ് ബെഞ്ചമിൻ ഓർമ്മ വന്നത്. അങ്ങനെയാണ് കുഞ്ഞവരാച്ചൻ്റെ ശവമടക്കു കഴിഞ്ഞ് അവിടെ ഒരു നാൾ കൂടി തങ്ങിയിട്ട് പോകാമെന്നയാൾ തീരുമാനിച്ചത്. ഇതിനു മുമ്പ് വേറൊരു പോലീസുകാരൻ വന്നായിരുന്നല്ലോ, ഒരു പട്ടികജാതിക്കാരൻ. ഉണ്ണിച്ചക്കനാണോ?
4: അതെ, അയാളോടെല്ലാം പറയുകയും ചെയ്തതാന്നേ.
3: എന്നിട്ടോ?
4: അതാണ് പുതുമ, പറമ്പിലെ പറയത്തള്ളയുടെയും മക്കളുടെയും കൊലയെപ്പറ്റി പറഞ്ഞപ്പം എവൻ്റെ കണ്ണു നിറഞ്ഞായിരുന്നു. എന്നാത്തിനാ ഇതൊക്കെ കേട്ട് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ രസിച്ചില്ല.
3: അത് നിങ്ങളറിയണ്ടാന്ന്.
4: പുല്ലൻ, പണ്ടായിരുന്നെങ്കിൽ അവനെ ഈ തിണ്ണയിൽ പോയിട്ട് പറമ്പിൽ പോലും കയറ്റുകയല്ലായിരുന്നു. എനിക്ക് പകരം കുഞ്ഞുണ്ണി ആയിരുന്നെച്ചെങ്കിൽ ഇവൻ തലയും കൊണ്ട് ഇവിടുന്ന് പോകത്തില്ല.
3: എന്നിട്ട് എന്താണുണ്ടായേ?
4: എന്റെ കുഞ്ഞുണ്ണിയുടെ അസ്ഥിയും പൊട്ടും പൊടിയും കാണണമെന്ന് ഒരേ വാശി. ഒടുക്കം ഞാൻ അതും കൊടുത്തിട്ടാ എവനെ വിട്ടത്. മനുഷ്യന്മാരുടെ ഓരോ ഭ്രാന്തുകളെ.
3: ഉണ്ണിച്ചക്കൻ എവിടേക്കാണ് പോയത്?
4: ആർക്കറിയാം, ചിലപ്പം പരലോകത്തേക്കായിരിക്കും കുഞ്ഞുണ്ണി അറസ്റ്റ് ചെയ്യാനേ.
3: കുഞ്ഞുരാമൻ തടിച്ച ഉടൽ മുഴുവൻ കുലുങ്ങുമാറ് പൊട്ടിച്ചിരിച്ചു. പറമ്പിൽ അമ്മയും മക്കളും കൊല ചെയ്യപ്പെടുന്ന കാഴ്ച തന്റെ കൺമുന്നിലൂടെ ആവർത്തിക്കുന്നതുപോലെ ബെഞ്ചമിന് തോന്നി.
5: ആ കൊലയാളി സംഘത്തിൽ നിങ്ങളുണ്ടായിരുന്നില്ലേ?
4: ഓണ്ടേ കുഞ്ഞുരാമൻ തുറന്നു പറഞ്ഞിരിക്കും. കൊച്ചിന്ന് പറയന്റെ പെണ്ണിനെയും രണ്ടു മക്കളെയും ജീപ്പിൽ കൊണ്ടുവന്നത് കുഞ്ഞുണ്ണിയാ. പറയന്റെ പേരിലുള്ള പറമ്പി വെച്ച് അവരെ കൊന്നതും അവൻ തന്നെ അന്നേ. കുഞ്ഞവരാച്ചൻ പോലും വെറുതെ കണ്ടുനിന്നതേ ഉള്ളൂ.

0: ഒരാളെപ്പോലും വെറുതെ വിട്ടില്ലല്ലേ.
1: അതെങ്ങനെ ശരിയാവും? ഇളയതർക്കൻ ഓടാനൊക്കെ നോക്കിയായിരുന്നു, ചെറുതല്ലേ, എത്ര ദൂരം വെച്ചാ ഓടുക? ആ പറമ്പിലിട്ട് തന്നെ അവനെയും തീർത്തുന്നേ. അന്ന് രാത്രിക്ക് രാത്രി ഇവിടത്തെ മച്ചിന്റെ മേലായിരുന്നു അതിന്റെ കൂടല്. കുഞ്ഞവരാച്ചം ഫോറിൻ ബ്രാൻഡി കൊണ്ടുവന്നായിരുന്നു. അതും കൂടിച്ച് എല്ലാ കഥയും വിസ്തരിച്ചിട്ടാ വിരിഞ്ഞ.
0: ബെഞ്ചമിന്റെ മനസ്സിൽ ഇരുട്ടു വീണു. കേസന്വേഷണത്തിന്റെ ഏതോ ഒരു കവലയിൽ ഉണ്ണിച്ചക്കൻ കുഞ്ഞുമാക്കോതയുടെ മകനാണെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. അത് തിരുത്താൻ ഇതുവരെ അയാൾക്ക് തോന്നിയിട്ടുമില്ല. പഴയ സിനിമകളിലേതുപോലെ കൊലക്കത്തിയിൽ നിന്ന് കുട്ടിക്കാലത്തെങ്ങോ രക്ഷപ്പെട്ട മകൻ പോലീസായി മടങ്ങിവന്ന് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഇല്ലാതാക്കിയ കൊലയാളിയെ കണ്ടുപിടിക്കുന്നുവെന്ന തന്റെ കണക്കുകൂട്ടൽ പിഴച്ചതിന്റെ നിരാശയായിരുന്നു അയാൾക്ക്. ജീവിതം കലയെ അനുകരിച്ചിരുന്നെങ്കിൽ, ഒരു കഥ പോലെ പരിണമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ജീവിതത്തിലെ വ്യക്തമല്ലാത്തതും അമൂർത്തവുമായ കാര്യങ്ങളെ തൊട്ടറിയാനും ബുദ്ധി കൊണ്ട് വിവരിക്കാനും തിരിച്ചറിയാനും തന്നെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് എളുപ്പമായേനെ. കുഞ്ഞിരാമമേനോന്റെ ഔദ്ധത്യം നിറഞ്ഞ മുഖത്തോട് യാത്ര പറയുമ്പോൾ ബെഞ്ചമിൻ ആലോചിച്ചിരുന്നത് അതിനേക്കാളെല്ലാം ഗൗരവമർഹിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. കുറച്ചുകാലം മുമ്പ് തൊട്ടു മുന്നിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് എത്ര ലാഘവത്തോടെയാണ് നിയമപാലകനായ തന്റെ മുന്നിലിരുന്ന ഒരാൾ വിവരിച്ചത്.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

ഇന്ന് ജൂൺ 15 മലയാള സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിന്റെ മാതൃകകൾ തീർത്ത അനശ്വര നടൻ സത്യന്റെ ഓർമ്മ ദിനം. അദ്ദേഹത്തിന്റെ അത്യുജ്വലമായ അഭിനയ മുഹൂർത്തങ്ങളുടെ ദൃശ്യസാക്ഷ്യമായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: കർണാടക സംഗീതത്തിൽ മേളകർത്ത രാഗങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ധാട്ടുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അത് 72 മേളകർത്ത രാഗങ്ങളാണെങ്കിൽ ഹിന്ദുസ്ഥാനിയിൽ അത് വെറും 10 ധാട്ടുകളാണ്. മറ്റു രാഗങ്ങളൊക്കെ ഈ ധാട്ടുകളുടെ ജന്യങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. ഗൗരി മനോഹരി എന്ന മേളകർത്ത രാഗത്തിന് തുല്യമായിട്ട് ഹിന്ദുസ്ഥാനിയിൽ ധാട്ടുകളില്ല. എന്നാൽ ഈ രാഗം കർണാടക സംഗീതത്തിലായിരുന്നെങ്കിൽ ഗൗരി മനോഹരിയുടെ ജന്യമാണ് എന്ന് പറയാൻ സാധിക്കുമായിരുന്ന ഒരു രാഗമാണ് പട്ദീപ് എന്ന രാഗം. ഇത് കാഫി ധാട്ടിന്റെ ജന്യമായിട്ടാണ് കരുതപ്പെടുന്നത്. ആരോഹണത്തിൽ അവരോഹണത്തിൽ ഗൗരി മനോഹരി. കുറച്ചും കൂടി രാഗഭാവം വരുന്നത് ഈ രാഗത്തിൽ നൌഷാദ് എന്ന സംഗീതജ്ഞന്റെ മനോഹരമായ മലയാളം കോമ്പോസിഷനാണ്.

0: ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം.
1: സമാനതകളില്ലാത്ത സംഗീതത്തിന്റെ ഒരു ചരിത്രമാണ് ഇളയരാജ. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പല ചിത്രങ്ങളുടെയും വിജയത്തിന്റെ കാരണം കൂടിയാണ്.
2: കൺമണി അൻപോടെ കാതലൻ എഴുതും ലെറ്റർ മടൽ ഇല്ല കടുതാശ വെച്ചിക്കലാമാ കടുതമ്മേ ഇരിക്കട്ടോ പടി.
1: സംഭാഷണം പോലുള്ള വരികൾക്ക് നൽകിയ മാന്ത്രികതയാണ് ഈ പാട്ടിൽ. ഗുണ എന്ന ചിത്രത്തിൽ കമൽഹാസനും ജാനകിയും പാടിയ കൺമണി അൻപോട്. ഈ ഗാനരംഗം തീർച്ചയായും നമ്മെ വിസ്മയിപ്പിക്കും. ഒരാളുടെ മനസ്സിലെ വികാരങ്ങളെ വരികളിലൂടെ വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പാട്ട്. സംഭാഷണവും കവിതയും സംഗീതവും സംഗമിക്കുന്നു ഇവിടെ.

0: రచన ఎం అజిత్.
1: ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം.

ഇന്ന് 8:30 ആർട്ട് കഫേയിൽ മാപ്പിളപ്പാട്ട് കലാകാരനും ഗവേഷകനുമായ ഡോക്ടർ മുഹമ്മദ് ഹസീബുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖം കേൾക്കാം. 8:30 ആർട്ട് കഫേയിൽ.

0: access to Anthropic's latest AI models, Mythos 5 and Fable 5, may appear at first glance to concern a single company and a limited set of users. For India, the episode is a reminder that access to frontier technology cannot be taken for granted. Countries that wish to shape their digital future will increasingly need the capability to build, adapt, and sustain critical technologies at home. And finally, cross-control-dribble goal, fans tweak work schedules, body clock to watch World Cup football magic. In its opening weekend, the FIFA World Cup has begun capturing the imagination of Indian fans and viewers, juggling work, family commitments, obligations for the games, beginning after midnight and ending at dawn, sometimes even well into mornings, prompting Indian fans to step into a portal, choosing to live by another continent's clock, reads a story in the Times of India. And with that, it's back to you, Shagun.
1: Thank you, Sarabjit. And now, before we end the bulletin, the headlines once again. US and Iran reach agreement to end military operations, open Strait of Hormuz, and lift US naval blockade of Iranian ports. Prime Minister Narendra Modi to hold talks with his Slovak counterpart Robert Fico in Bratislava today. 52nd G7 summit to begin today at Evian in France. Prime Minister Modi to participate in outreach sessions tomorrow. Noida International Airport in Jewar begins commercial flight operations. National Testing Agency releases admit cards for NEET UG 2026 re-exam to be held on 21st of this month. And in cricket, India beat Pakistan by 64 runs in their ICC Women's T20 World Cup opener at Edgbaston in Birmingham. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
7: മലബാറിന്റെ സംഗീത പൈതൃകത്തെ ലോകവേദിയിൽ അടയാളപ്പെടുത്താൻ സാധ്യതയുള്ള ശ്രദ്ധേയമായ ഗവേഷണത്തിന് പ്രസിദ്ധമായ ഫുൾ ബ്രൈറ്റ് നെഹ്റു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയിരിക്കുകയാണ് പരപ്പനങ്ങാടി സ്വദേശിയും തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ മുഹമ്മദ് ഹസീബ്. ജർമ്മൻ സംഗീത ഗവേഷകനായിരുന്ന അഡ്രിയാൻ അർണോൾഡ് ബാക്കെ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് റെക്കോർഡ് ചെയ്ത മാപ്പിളപ്പാട്ട്, കോൽക്കളി തുടങ്ങിയവയുടെ ശബ്ദരേഖകൾ കണ്ടെത്തി പുനർവായിക്കാനും ആഴത്തിൽ പഠിക്കാനും ഡിജിറ്റൈസ് ചെയ്ത് ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കാനുമുള്ള ദൗത്യവുമായി ഫെലോഷിപ്പോടെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഡോക്ടർ മുഹമ്മദ് ഹസീബ്. സംഗീതത്തിലൂടെ മലബാറിന്റെ സാംസ്കാരിക ചരിത്രത്തെ അടയാളപ്പെടുത്താനുള്ള തന്റെ ഗവേഷണ യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ മാപ്പിളപ്പാട്ട് ഗായകനും കോൽക്കളി കലാകാരനും കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഹസീബ് ചേരുന്നു, കൂടെ ഫഹദ് റാസ.
8: മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന് ലോകത്തിലെ ഏറ്റവും മികച്ച ഫെലോഷിപ്പുകളിൽ ഒന്നായ ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ മുഹമ്മദ് ഹസീബാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇത് സ്വീകരിച്ച് ഉന്നത പഠനത്തിനും ഗവേഷണത്തിനുമായി അദ്ദേഹം അമേരിക്കയിലേക്ക് പുറപ്പെടാനിരിക്കുകയാണ്. നമസ്കാരം.
9: നമസ്കാരം.
8: ഒരു 100 വർഷം മുൻപ് വരെയുള്ള റെക്കോർഡിങ്ങുകളുടെ ശേഖരത്തെ കുറിച്ച് പഠിക്കുന്നതിനു കൂടിയാണ് താങ്കൾ പോകുന്നത്. അപ്പോ സംഗീതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട താങ്കളുടെ പഠന വിഷയം കൃത്യമായി എന്താണ്, അതിന്റെ ഒരു പ്രസക്തി ഇന്നെന്താണ്?
9: ഇവിടുന്ന് ഏകദേശം 100 വർഷം മുമ്പ് 1920-30 കാലഘട്ടങ്ങളിൽ നമ്മളുടെ മലബാറിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്ത പല പാട്ട് ശേഖരങ്ങളും കലാരൂപങ്ങളും ഇന്ന് അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളുടെ ആർക്കൈവ്സിൽ നമുക്ക് ലഭ്യമാണ്. അന്നത്തെ കാലത്ത് 1938 കാലഘട്ടങ്ങളിൽ ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റായ ഒരു അർണോൾഡ് അഡ്രിയാൻ ബാക്കെ കേരളത്തിൽ വരികയും ആദ്യത്തെ സൗണ്ട് റെക്കോർഡിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള പല പാട്ടുകളും റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ നാട്ടിൽ നിന്ന് ആ പാട്ടുകളെല്ലാം എക്സ്റ്റിങ്റ്റ് ആയി പോയിട്ടുണ്ട് പലതും. ഇതിനെക്കുറിച്ചുള്ള ഒരു റീസ്റ്റഡിയും അതിനെ വീണ്ടും കേരളത്തിലേക്കുള്ള ഒരു റിപാട്രിയേഷനും അതിന് ഭാവി തലമുറയിലേക്കുള്ള ഒരു പഠനത്തിന് ആവശ്യാർത്ഥം ഡിജിറ്റലൈസേഷനുമാണ് എൻ്റെ ഈ ഒരു ഫെലോഷിപ്പിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്.
8: ഗംഭീരമായ ഒരു വിഷയമാണ്.

0: മാത്രമല്ല അത് ചെറിയൊരു പ്രോജക്റ്റ് അല്ല, കാരണം നഷ്ടപ്പെട്ടു പോയ സംഗതികളെ റിട്രീവ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ടല്ലോ. അപ്പോ അമേരിക്ക പോലെയുള്ള ഒരു സ്ഥലത്ത് താങ്കൾ ഗവേഷണത്തിന് പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ്
1: കാലിഫോർണിയയാണ്.
0: അവിടെ ഇത്തരത്തിലുള്ള സംഗതികൾക്കുള്ള ഒരു പ്രസക്തി എന്താണ്? ഇത് ഇപ്പോൾ മാപ്പിളപ്പാട്ട് പോലെയുള്ള സംഗീതം ഒക്കെ അവിടെ അവൈലബിൾ ആണോ?
1: അവിടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ എല്ലാ വിദേശ യൂണിവേഴ്സിറ്റികളിലും, എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ഹാർവാർഡ്, ഷിക്കാഗോ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ എത്തിനോ മ്യൂസിക്കോളജിയുടെ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സൗത്ത് ഇന്ത്യൻ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്നത് വളരെ കാര്യമായിട്ട് എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചൽസ് ആണ്. അവിടുത്തെ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്ത, എസ്പെഷ്യലി മലബാറിൽ നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്ത ഒരു വലിയ പാട്ട് ശേഖരം, എ ട്രഷർ ഓഫ് അവർ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വളരെ സീരിയസ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊരു അക്കാഡമിക് വേക്കും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സ്പേസ് നമ്മൾ ഉപയോഗിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പ്രോജക്റ്റിന്റെ. അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇത്തരത്തിലുള്ള അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അടക്കമുള്ള പല യൂണിവേഴ്സിറ്റികളും.
0: താങ്കൾ ഈ പഠനത്തിന് വേണ്ടി ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു പശ്ചാത്തലം പഠനം താങ്കൾ നടത്തിയിട്ടുണ്ടാകും. ഇതിൽ താങ്കൾ കണ്ടെത്തിയ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 1938 റെക്കോർഡ് ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ കാലത്തുള്ള റെക്കോർഡിങ്ങുകൾ അവൈലബിൾ ആണോ? അതുപോലെ ഒരു വിദേശി ഇവിടെ വന്ന് നമ്മുടെ സംഗീതം റെക്കോർഡ് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു അത്ഭുതമാണ്. ആ കാര്യം എങ്ങനെയാണ്?
1: അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റ് ആയ അർണോൾഡ് ആഡ്രിയൻ ബാക്കെ, അദ്ദേഹം പിന്നീട് എസോസ് യൂണിവേഴ്സിറ്റിയിലെ, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ പ്രൊഫസറൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു ഒരു പക്ഷേ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മ്യൂസിക്കിനെ കുറിച്ച് പഠിച്ച ഒരു എത്നോഗ്രഫിക്കൽ ഫീൽഡ് റെക്കോർഡിങ്ങിൽ, ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇത്തരം പാട്ടുകളെ റെക്കോർഡ് ചെയ്ത ഒരു മ്യൂസിക്കോളജിസ്റ്റ് അർണോൾഡ് ആഡ്രിയൻ ബാക്കേക്ക് മുമ്പേ ഉണ്ടാകുമോ എന്നറിയില്ല. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് പല പാട്ടുകളും, നമ്മളുടെ കോഴിക്കോടുള്ള, പരപ്പനങ്ങാടിയുള്ള, തിരൂരുള്ള, താന്നൂരുള്ള, നിലമ്പൂരുള്ള, അതുപോലെ മലബാർ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ആദ്യത്തെ ടെക്നോളജിക്കൽ റെക്കോർഡിംഗ് ഉപയോഗിച്ചുകൊണ്ട്, ആദ്യത്തെ സൗണ്ട് റെക്കോർഡിംഗ് ഉപയോഗിച്ചുകൊണ്ട്, അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജിയൊക്കെ ആയിരുന്നു ആദ്യത്തത്.
0: അതെന്താണെന്ന് പറയുക?
1: ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് ഒരു ജർമ്മൻ ബേസ്ഡ് ടെക്നോളജിയാണ്. ആദ്യ കാലഘട്ടത്തിലെ റെക്കോർഡിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. അതിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണോ നമ്മളതിനെ റെക്കോർഡ് ചെയ്യുന്നത്, ദേ വാണ്ടഡ് ടു റെക്കോർഡ് ഇറ്റ് ട്വൈസ് ബിക്കോസ് അത് ഒറ്റ പ്രാവശ്യം ഒരു വാക്സ് സിലിണ്ടറിൽ റെക്കോർഡ് ചെയ്യും, അത് അവർ സൂക്ഷിച്ചു വെക്കും. പ്രത്യേകിച്ചും ജർമ്മനിയിലും ഒരു ആർക്കൈവ്സിൽ മാത്രമേ അതുള്ളൂ, അവിടെ മാത്രമേ അത് ഈ ഒരു വാക്സ് റെക്കോർഡിംഗ് ടെക്നോളജി സിലിണ്ടർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് അവർ അത് റെക്കോർഡ് ചെയ്യും, ഒരു കോപ്പി കൂടെ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഈ ഒരു കോപ്പി അവിടെ അവർ സൂക്ഷിച്ചു വെക്കും ഫോർ ഫർദർ സ്റ്റഡി, ഫർദർ റിസർച്ച്. ആൻഡ് ഒരു കോപ്പിയാണ് പിന്നെ അവർ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ഈ പാട്ടിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഉപയോഗിക്കുക. അപ്പൊ ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളത് കേട്ടോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ഒക്കെ നഷ്ടപ്പെടുകയും ഉപയോഗിക്കുന്നതിനനുസരിച്ച് കേടുവന്നു പോകുന്ന ഒരു പ്രശ്നം കൂടെ ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് മാറിയിട്ടാണ് ഒരു ടെഫി ബാൻഡ് ടെക്നോളജിയിലേക്ക് റെക്കോർഡിംഗ് മാറുന്നത്. ആ ടെക്നോളജിയാണ് അർണോൾഡ് ആഡ്രിയൻ ബാക്കി വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വാക്സ് ഉപയോഗിച്ചിരുന്നു, പക്ഷെ അതിൻ്റെ ശേഷം നമ്മളുടെ നാട്ടിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ടെഫി ബാൻഡ് ഉപയോഗിച്ചു. ടെഫി റെക്കോർഡിങ്സും ഒരു ജർമ്മൻ ബേസ്ഡ് ടെക്നോളജിയാണ്, പക്ഷെ അതിൻ്റെ ഒരു ക്വാളിറ്റി, അത് നമുക്ക് ഒരു പ്രാവശ്യം കേൾക്കുക, രണ്ട് പ്രാവശ്യം കേൾക്കുക, ഡ്യൂറബിലിറ്റി കുറച്ചും കൂടെ കൂടുതലാണ് എന്നതാണ്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ടെഫി ബാൻഡ് അല്ലെങ്കിൽ ടെഫി ടെക്നോളജി അല്ലെങ്കിൽ ടെഫി റെക്കോർഡിങ്സ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ശേഖരം ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്.
0: ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ റെക്കോർഡിംഗ് പലതും നടത്തിയിട്ടുള്ളത് കോഴിക്കോട്, താനൂർ, തിരൂര്, പരപ്പനങ്ങാടി എന്നൊക്കെ പറഞ്ഞു. അത് ഏത് തരം സംഗീതമാണ്? എവിടെ വെച്ചായിരുന്നു അവർ റെക്കോർഡ് ചെയ്തിരുന്നത്? അതിൻ്റെ എന്തെങ്കിലും ഹിസ്റ്ററി ഇവിടെ അവൈലബിൾ ആണോ?
1: ഇതിൻ്റെ ഒരു റെക്കോർഡിംഗ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കലൊന്നും പോസിബിൾ അല്ല. കാരണം ആദ്യകാലത്തെ റെക്കോർഡിങ്സ് ആണ്, ആദ്യകാലത്തെ റെക്കോർഡിങ് ടെക്നോളജിയാണ്, അതിൻ്റെതായ ലിമിറ്റേഷൻസ് പലതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ പ്രാവശ്യം കേട്ടാൽ അതിൻ്റെ കറക്റ്റ് വേ മനസ്സിലാവുക, ലിറിക്സ് മനസ്സിലാവുക, അതിൻ്റെ ഒരു മീനിങ് കാച്ച് ചെയ്യാൻ പറ്റുക, അതൊക്കെ പ്രയാസമാണ്. കാരണം അത്ര വലിയൊരു ക്വാളിറ്റിയുള്ള, ഒരു ക്ലാരിറ്റിയുള്ള ശബ്ദമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്യണം അതൊക്കെ റീഡ് ചെയ്തെടുക്കാൻ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെപ്പോഴും ഒരു ട്രാൻസ്ക്രിപ്ഷനും കൂടെ, ഒരു ഡയറിയും കൂടെ ഇതിനോട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ ഡയറി വളരെ വിപുലമായ ഡയറി ഒന്നുമല്ല. നമ്മുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ബോട്ട് ലാൻഡ് ചെയ്യുമ്പോഴുള്ള സോങ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവർ മീൻ പിടിക്കുമ്പോഴുള്ള സോങ്, ബോട്ട് കരയിലേക്ക് വരുമ്പോഴുള്ള സോങ്. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് വലിയൊരു ഡയറി എഴുതൽ പോസിബിൾ അല്ലല്ലോ. എന്നാലും നമ്മളെപ്പോലെയുള്ള ഒരു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ഡയറി കിട്ടുകയും ഈ ഡയറിയിൽ നിന്ന് ഈ റെക്കോർഡിങ്ങിലേക്കുള്ളൊരു

0: യാത്ര കുറച്ചുകൂടി എളുപ്പമാകുകയും ചെയ്യും. അപ്പോൾ ഈ ഡയറിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് എവിടെ നിന്നാണ് റെക്കോർഡ് ചെയ്തത്, ആരാണ് അതിൽ പങ്കെടുത്തത്, ഏത് ഇയർ ആയിരുന്നു, ഡേറ്റ് ഏതാണെന്നൊക്കെ കറക്റ്റ് ഡയറിയിലുണ്ട്. അങ്ങനെ ഞാനൊരു ശ്രമം നടത്തി. പെട്ടെന്ന് പറയുകയാണെങ്കിൽ 1938 ഒരു കോൽക്കളിയുടെ ഓഡിയോ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇത് പരപ്പനങ്ങാടിയിൽ നിന്ന് റെക്കോർഡ് ചെയ്തത്, അപ്പോൾ ഇതൊന്ന് കണ്ടെത്തണമല്ലോ എങ്ങനെയാന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ മാരേജ് ഡോക്യുമെൻ്റ് വെച്ച് പോയി. മാരേജ് ഡോക്യുമെൻ്റ് 1939-38 കാലഘട്ടത്തിലെ മൊത്തം മാരേജ്മെൻ്റ് ഡോക്യുമെൻ്റ് തപ്പിയപ്പോൾ നമ്മളുടെ നാട്ടിലൊന്നും ഈ ഒരു മാരേജ് ഡോക്യുമെൻ്റ് സൂക്ഷിക്കുന്നില്ല.
1: അതിപ്പോ പറഞ്ഞല്ലോ പരപ്പനങ്ങാടിയിൽ നിന്ന്, താങ്കളുടെ സ്വദേശവും പരപ്പനങ്ങാടിയാണ്.
0: ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എന്റെ PhD മാപ്പിളപ്പാട്ടിലാണ്. മാപ്പിളപ്പാട്ട് എങ്ങനെയാണ്, മാപ്പിളപ്പാട്ട് മാത്രം ആസ് എ ഒരു സോഴ്സ് ആയിട്ട് മാപ്പിളമാരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാം എന്നതായിരുന്നു എന്റെ PhD. അപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ റിസോഴ്സസ് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അർണോൾഡ് ബാക്കിയുടെ ഡയറി കാണുന്നു.
1: അതിലേക്കുള്ള താങ്കളുടെ ആക്സസ് എവിടുന്നായിരുന്നു?
0: അതിലേക്കുള്ള ആക്സസ് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഒരു പ്രൊഫസർ ഉണ്ട്. അവരുടെ പേര് പ്രൊഫസർ ആമി കാത്തലിൻ ജെറാസ് ബോയ് എന്നാണ്. ഇവർ ഒരു വലിയ കണക്ഷനാണ്, ഒരു ഒരു 100 years കണക്ഷൻസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റ് ആയ അർണോൾഡ് അഡ്രിയാൻ ബാക്കെ, അദ്ദേഹം 1899 മുതൽ 1963 വരെയാണ് നമ്മളുടെ ഈ നാട്ടിൽ ഗവേഷണം നടത്തിയത്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു എത്നോമ്യൂസിക്കോളജിസ്റ്റ് ആയിരുന്നു നാസിർ അലി ജെറാസ് ബോയ്. അവരും SOS യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലുള്ളതാണ്. പിന്നെ ഇവരുടെ ഭാര്യയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ പ്രൊഫസർ ആമി കാത്തലിൻ ജെറാസ് ബോയ്. അപ്പോൾ ഇവരാണ് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഇവർ നമ്മളെ കോളേജിൽ ഒരു പ്രാവശ്യം വന്നു 2018 തോന്നുന്നു,
1: PSMO
0: കോളേജ് കോവിഡിൻ്റെ ഒക്കെ തൊട്ട് മുമ്പ്. അങ്ങനെ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഞങ്ങളുടെ ചർച്ചയിൽ വന്നു, പല റെക്കോർഡിങ്സുകളും ഉണ്ടെന്ന് അറിയാൻ പറ്റി. അങ്ങനെ ഈ ഒരു പ്രൊഫസർ വഴിയാണ് ഇതിലേക്ക് ഒരു ആക്സസ് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ കാറ്റലോഗ് നോക്കി, അതിൻ്റെ ആർക്കൈവ്സ് പരിശോധിച്ചു. അപ്പോൾ കേരളത്തിന് മുഴുവൻ ചുറ്റിപ്പറ്റി കിടക്കുന്ന വലിയൊരു ട്രഷറാണ് ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ളത്.
1: ആ കാലത്തുള്ള വീഡിയോ റെക്കോർഡിങ്സ് അവൈലബിൾ ആണോ? അപ്പോൾ
0: നമ്മളെ സൗണ്ട് റെക്കോർഡിങ്സ് ഒരുപാടുണ്ട്, മണിക്കൂറുകൾ കണക്കുള്ള ശബ്ദങ്ങൾ. ഏകദേശം സൈലന്റ് ഫിലിംസ് ഉണ്ട്, ഒരുപാടുണ്ട് സൈലന്റ് ഫിലിംസുകൾ. ദെൻ സൗണ്ട് റെക്കോർഡിങ്സുകൾ അതിൽ ഒരുപാടെണ്ണുണ്ട്. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കോൽക്കളിയുടെ വീഡിയോ ആണ്, പരപ്പനങ്ങാടി കടപ്പുറത്ത് വെച്ച്. എന്നിട്ട് അദ്ദേഹം ഡയറിയിൽ പറയുന്നുണ്ട്, ഞാൻ 7 മണിക്ക് പരപ്പനങ്ങാടി എത്തണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞാൻ ലേറ്റായി പോയി. എന്നാലും എന്നെ അവരവിടെ വളരെ സന്തോഷത്തോടുകൂടി വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ, ഒരു ലോക്കൽ ഏരിയയിൽ മൊത്തം ആളുകൾ ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാണ്. റെക്കോർഡ് ചെയ്യാൻ എത്ര താല്പര്യമുണ്ടോ അതിലേക്കാൾ താല്പര്യമുണ്ട് ഇത് റെക്കോർഡിങ്സ് ആക്കിയിട്ട് ഭാവി തലമുറയിലേക്ക് കൈമാറാൻ ആ ഒരു ആളുകൾക്ക്, അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക്. അപ്പോൾ ആ ഒരു കോൽക്കളി വീഡിയോ കുറഞ്ഞ സമയമുള്ളൂ, ഒരു 1 മിനിറ്റിൻ്റെ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് കോൽക്കളിയിൽ കാണുന്ന ദ മറഞ്ഞടി മിൻകളി, മറഞ്ഞടി മിൻകളി, അല്ലെങ്കിൽ കളിച്ചോ കളിച്ചോ കളിച്ചോ ഒറ്റാത, ഒഴിച്ചിൽ മുട്ടേത, ഒഴിച്ചിൽ മുട്ടേത, ഇന്ന് നമ്മൾ ഈ കോഴിക്കോട് അടക്കമുള്ള പരപ്പനങ്ങാടി അടക്കമുള്ള സ്ഥലത്ത് ഇന്നും നമ്മൾ നിലവിലുള്ള വളരെ പോപ്പുലറായ, നമ്മളെ കലോത്സവങ്ങളൊക്കെ വളരെ പോപ്പുലർ ആണല്ലോ കോൽക്കളി, അതേ കോൽക്കളിയും വായിത്താരിയും ഒക്കെ വീഡിയോയിൽ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഴയ ഒരു കോൽക്കളിക്കാരനും കൂടെയാണ്. അത് എൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു ടീമിനെ, എൻ്റെ തലമുറകൾക്ക് തലമുറ മുമ്പുള്ള ഒരു ടീമിൻ്റെ കോൽക്കളി നേരിട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിലേക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയത്.
1: അത് ഇപ്പോൾ നമുക്ക് പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത്, യൂട്യൂബ് പോലെയുള്ള സ്ഥലത്ത് അവൈലബിൾ ആണോ അത്തരം വീഡിയോകൾ?
0: പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് അപ്ലിക്കബിൾ ആയ ഒരു സാധനമാണിത്. അപ്പോൾ നമുക്ക് ഈസി ആക്സസിബിൾ അല്ല ഇതൊന്നും. ഇപ്പോൾ ഓടിപ്പോയിട്ട് ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നുമില്ല. എന്നാൽ പോലും പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ഒരു ഡിജിറ്റൽ ആർക്കൈവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവരുടെ നാട്ടിലേക്കും കൂടെ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഡിജിറ്റലൈസ് ചെയ്തു. പക്ഷേ ഇത്തരം സോങ്ങുകളൊക്കെ ഡിജിറ്റലൈസിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചില ചാലഞ്ചുകളൊക്കെ ഉണ്ട്, അതിൻ്റെ സൗണ്ട്, അതിൻ്റെ ക്വാളിറ്റി, അതിന് ഒരു അഡ്വൈസ് വേണം, അതൊക്കെ വേണം. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഡിജിറ്റലൈസേഷൻ നടക്കുന്നേ ഉള്ളൂ. അറ്റ് പ്രസൻറ്റ് ഇത് ഒരു കോമൺ ആയിട്ട് അവൈലബിൾ അല്ല ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ. യൂണിവേഴ്സിറ്റിയുമായിട്ട് അക്കാഡമിക്കൽ ടൈപ്പിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള സോഴ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
1: അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പറഞ്ഞ അമേരിക്കയിൽ മാത്രമാണോ?
0: ഇല്ല, ഇപ്പോൾ അത് അമേരിക്കയിൽ മാത്രമല്ല, അർണോൾഡ് അഡ്രിയൻ ബാക്കിയുടെ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ വാക്സ് സിലിണ്ടർ ടെക്നോളജി, അത് ജർമ്മനിയിലാണ് ഉണ്ടായിരുന്നത്. കാരണം അന്ന് ബാക്കി എവിടുന്ന് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഒരു കോപ്പി അന്ന് ജർമ്മനിയിലേക്ക് അവിടെ, കാരണം അവിടെയാണ് അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ എക്സ്പെൻസീവ് ആയിട്ട്, വളരെ എലാബറേറ്റ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് അവിടെ ഉണ്ട്, ജർമ്മനിയിലുണ്ട്, പിന്നെ നെതർലാൻഡിൽ ചില സ്ഥലങ്ങളിലുണ്ട്, യൂറോപ്പിലുള്ള ചില സ്ഥലങ്ങളിൽ ഉണ്ട്. ബട്ട് അതിൻ്റെ ഒരു കോപ്പി ആയിട്ട് നമ്മളിപ്പോൾ പോകുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലൊക്കെ അവൈലബിൾ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് അവിടെ നമ്മളെയും വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്.

0: നമ്മുടെ ഗവേഷണത്തിന് ലോക്കലി അത് അവൈലബിൾ ആക്കാൻ, ഇന്ത്യയിൽ അത് അവൈലബിൾ ആക്കാൻ സർക്കാർ തലത്തിലോ മറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റ് നടക്കുമോ, നടക്കാൻ സാധ്യതയുണ്ടോ?
1: നമ്മളുടെ ഒരു പോളിസി മേക്കിങ്ങിൽ ഇന്നത്തെ എൻ ഇ പിയിലൊക്കെ നമ്മൾ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ, ആൻഡ് ഓൾസോ നമ്മളൊരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഇന്നത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ദ വേ ഓഫ് ലേണിംഗ് ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ, ദിസ് വിൽ ബി എ ഗുഡ് പ്ലാൻ ഫോർ പ്രിസേർവിങ് നമ്മളുടെ ഒരു ആർക്കൈവ്സ്, ഒരു ഭാവിയെ കണ്ടുകൊണ്ട് നമ്മളുടെ ഒരു ടാൻജിബിൾ ഹെറിറ്റേജിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഫോറിൻ പോളിസിയിലൊക്കെ. അതുപോലെ ഇൻടാൻജിബിൾ ഹെറിറ്റേജിനെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാം, കാര്യം വോയിസ് ആണല്ലോ, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ടാൻജിബിൾ കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇൻടാൻജിബിൾ കൊണ്ടുവരാം. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ യു ആർ ഏബിൾ ടു പ്രിസർവ് ഇറ്റ്. അത് പ്രിസർവ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ ഓക്കുപ്പൈഡ് റൂം വേണം, സെറ്റ് ചെയ്ത എല്ലാ സംവിധാനങ്ങളും വേണം. പക്ഷേ ഗവൺമെന്റിന്റെ ഒരു ഇന്റർഫിയറൻസ് ഇതിൽ ഉണ്ടായാൽ നമ്മളുടെ ലോസ്റ്റ് വോയിസിലേക്കുള്ള ഒരു പാസ്റ്റ് റിക്കവറി ആയിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എന്റെ പ്രോജക്റ്റിന് ഞാൻ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട എയിമോ അത് തന്നെയാണ്, റീസ്റ്റഡി കഴിഞ്ഞാൽ റിപ്പാട്രിയേഷൻ നടത്തിയാൽ ഡിജിറ്റലൈസ് ചെയ്യുക. ആ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നതിന് ഞാൻ കൊടുത്ത ടേം ഒരു ടെർമിനോളജി ആർക്കൈവ് ഫോർ ദ ഫ്യൂച്ചർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള ഒരു വോയിസ് ആർക്കൈവ്സ്. അത് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ കോളേജ് പി എസ് എം ഒ കോളേജ് തിരുവിലങ്ങാടി വളരെ വലിയ സപ്പോർട്ടാണ് എൻ്റെ കോളേജ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ചെയ്യുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കോളേജിൻ്റെ സപ്പോർട്ടോടുകൂടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ടോടുകൂടി, പിന്നെ നമ്മളുടെ പേഴ്സണൽ കളക്ഷൻസ് ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ട്, നമ്മളൊന്നും കാണാതെ പോയ അവരെല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഇതൊരു വലിയൊരു ആർക്കൈവ് ഫോർ ദ ഫ്യൂച്ചർ ആക്കണം എന്നാണ് വിചാരിക്കുന്നത്.
2: മലബാറിന്റെ സംഗീത പൈതൃകത്തെ കുറിച്ചുള്ള ഗവേഷണത്തിന് പ്രസിദ്ധമായ ഫുൾ ബ്രൈറ്റ് നെഹ്റു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസീബുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടത്. അവസാന ഭാഗം നാളെ ആർട്ട് കഫേയിൽ കേൾക്കാം.
3: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
5: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എഴുതിയത് പി പി ശ്രീധരൻ ഉണ്ണി, സംഗീതം ജി എസ് ശ്രീകൃഷ്ണൻ, ഗായിക സിബല്ല സദാനന്ദൻ. കിളിമകളെ കിളിമകളെ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ലളിതഗാനങ്ങൾ സമാപിക്കുന്നു.
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യം ഇണ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മാർ.

സുവർണ മലരുകൾ. സുവർണ മലരുകൾ സമാപിക്കുന്നു.

ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഡോക്ടർ എന്ന നാടകത്തിനു വേണ്ടി കോമള എ പി പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ദേവരാജൻ.

0: അടുത്ത ഗാനം നീലക്കുരുവി എന്ന നാടകത്തിൽ നിന്ന്. ഗാനരചന പി ജെ ആന്റണി, സംഗീതം ആലാപനം ബാബുരാജ് എം എസ്.
1: ആകാശവാണി കോഴിക്കോട്.

അടുത്ത ഗാനം എഴുതിയത് പൂച്ചാക്കൽ സൈനുദ്ദീൻ. സംഗീതം കലവൂർ ബാലൻ. ഗായകർ കെസ്റ്റർ വത്സല. നാടകം സൂര്യചന്ദ്രന്മാർ സാക്ഷി.

0: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് തുടക്കം. നിപ ഭീതിയിൽ ജാഗ്രതയോടെ കോഴിക്കോട്. നവതി ആഘോഷിച്ച് ആകാശവാണി. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. സമത്വവും സാമൂഹ്യനീതിയും ഉറപ്പാക്കാനും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെയും സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണം ലക്ഷ്യമിട്ടുമാണ് പദ്ധതി നടപ്പാക്കിയത്. പ്രിയദർശിനി സൗജന്യ യാത്രാ സംരംഭം അല്പസമയം മുൻപ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി BD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ തലങ്ങളിലും ഉദ്ഘാടന ചടങ്ങുകൾ നടത്തി. സുരക്ഷിതവും സൌകര്യപ്രദവും ചെലവില്ലാത്തതുമായ പൊതുഗതാഗത സേവനത്തിലൂടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, സാമൂഹ്യ പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി നിർവഹണത്തെക്കുറിച്ചും സ്ത്രീ യാത്രികർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും KSRTC കോഴിക്കോട് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ പ്രശോഭ PK.
1: പെൺകുട്ടികൾക്കും പ്രായമായവർക്കും വരെ എല്ലാ വിഭാഗം വനിതകൾക്കും ഓർഡിനറി ബസ്സുകളിൽ യാത്ര പൂർണ്ണമായും സൗജന്യമാണ്. മലയാളികൾക്ക് മാത്രമല്ല അന്യ സംസ്ഥാന വനിതകൾക്കും യാത്ര സൗജന്യമാണ്. ആയതിനാൽ മറ്റു രേഖകളൊന്നും തന്നെ യാത്രയ്ക്ക് ആവശ്യമില്ല. പ്രസ്തുത യാത്രകൾക്ക് ദൂരപരിധി നിശ്ചയിച്ചിട്ടില്ല. ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഓർഡിനറി സർവീസിന്റെ വിവിധ രൂപങ്ങളായ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഓർഡിനറി എന്നീ സർവീസുകളിൽ സൗജന്യ യാത്ര ലഭിക്കുന്നതാണ്. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് മുതലുള്ള മറ്റ് ദീർഘദൂര സർവീസുകളിൽ യാത്രാ സൗജന്യം ലഭ്യമല്ല. യാത്രാ സൗജന്യമുള്ള ബസ്സിന് തിരിച്ചറിയുന്നതിന് മുന്നിലും പുറകിലും വശങ്ങളിലും പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. സൗജന്യ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും പ്രിയദർശിനി 0 ടിക്കറ്റ് കണ്ടക്ടറിൽ നിന്ന് ചോദിച്ചു വാങ്ങണം. ഗ്രൂപ്പായോ ഫാമിലിയായോ പോകുന്നവർ നിലവിൽ ഗ്രൂപ്പ് ടിക്കറ്റ് ലഭിക്കുന്നുണ്ടെങ്കിലും ഓർഡിനറി സർവീസുകളിൽ ഇനി മുതൽ കണ്ടക്ടറോട് സൗജന്യ യാത്ര ടിക്കറ്റ് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ഓർഡിനറി ബസ്സുകളിൽ പ്രായഭേദമന്യേ എല്ലാ വനിതകൾക്കും യാത്ര സൗജന്യമായതിനാൽ പെൺകുട്ടികൾക്ക് കൺസെഷന് പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല. കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും പാലക്കാട്, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, നിലമ്പൂർ, കുറ്റ്യാടി, തൊട്ടിൽപ്പാലം, ചമ്രവട്ടം വഴി ഗുരുവായൂർ, മുക്കം, അടിവാരം എന്നീ റൂട്ടുകളിലേക്കാണ് ഓർഡിനറി സർവീസുകൾ പ്രധാനമായും നടത്തുന്നത്. ഇത്തരം സർവീസുകളിൽ യാത്ര മാത്രമായിരിക്കും സൗജന്യം. നിലവിലെ മറ്റെല്ലാ യാത്രാ നിയമങ്ങളും ബാധകമായിരിക്കും. ജീവനക്കാരുമായി സഹകരിക്കുമെന്ന് അപേക്ഷിക്കുന്നു. ഏവർക്കും ശുഭയാത്ര നേരുന്നു.
0: കോഴിക്കോട് ഫറോക്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരാൾക്ക് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രത തുടരുന്നു. വിപുലമായ സമ്പർക്കപ്പട്ടിക തയ്യാറാക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. നിലവിൽ 103 പേരാണ് സമ്പർക്കപ്പട്ടികയിൽ. ഇതിൽ 45 പേർ ആരോഗ്യപ്രവർത്തകരാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം ആരോഗ്യപ്രവർത്തകരുമായും തദ്ദേശഭരണ പ്രതിനിധികളുമായും ചർച്ച നടത്തി. നിപ രോഗബാധയെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ.
2: നിപ ഒരു വൈറൽ അണുബാധയാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ സൂനോസിസ് എന്ന ഗണത്തിൽപ്പെടുന്നതാണ് നിപ വൈറസ്. നിപ വൈറസിന്റെ സ്രോതസ് വവ്വാലുകൾ ആണെന്നത് നേരത്തെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യരുടെ സഞ്ചാരപഥം എപ്പോഴെങ്കിലും വവ്വാലുകളുടേതുമായി കൂട്ടിമുട്ടുമ്പോഴാണ് സ്പില്ലോവർ എന്ന പ്രതിഭാസം വഴി നിപ പോലുള്ള ജന്തുജന്യ വൈറസുകൾ പലതും മനുഷ്യരിൽ എത്തിപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ ആകസ്മികമായി നിപ ബാധിച്ച ഒരു മനുഷ്യനിൽ നിന്ന് അപൂർവമായി മറ്റു മനുഷ്യരിലേക്കും രോഗം പകരാൻ സാധ്യതയുണ്ട്. എന്നാൽ കോവിഡ് പോലെയോ മറ്റു പകർച്ചപ്പനി പോലെയോ അണുബാധ ഉണ്ടായ മനുഷ്യനിൽ നിന്ന് വളരെ വ്യാപകമായി ഒരു സാമൂഹിക വ്യാപനം ഉണ്ടാവാനുള്ള സാധ്യത കുറവുള്ള ഒരു വൈറസാണ് നിപ വൈറസ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വവ്വാലുകളിൽ നിന്ന് നിപ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരിൽ നിപ വന്നതായി മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ സ്ഥിരീകരിച്ചിട്ടില്ല. നല്ലൊരു രോഗനിരീക്ഷണ സംവിധാനം ഉള്ള സ്ഥലങ്ങളിലാണ് നിപ പോലെയുള്ള ഒരു രോഗം വന്നാൽ കണ്ടെത്താൻ സാധിക്കുന്നത്. നിപ്പയുടെ ലക്ഷണങ്ങൾ എന്നത് പനിയോട് കൂടിയ ചുമ, ശക്തമായ തലവേദന, ഛർദി, അപസ്മാരം, വിഭ്രാന്തി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. 40 മുതൽ 91% വരെ മരണനിരക്ക് വിവിധ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് തരത്തിലാണ് നിപ്പ ഒരാൾക്ക് വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, വവ്വാലുകളിൽ നിന്ന് നേരിട്ട് വവ്വാലുകളെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കണം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവയെ കൈകാര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയവ ധരിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ. വവ്വാൽ കടിച്ചതോ ചപ്പിയതോ ആയ പഴങ്ങൾ കഴിക്കാതിരിക്കുക. വവ്വാലിന്റെ ഡ്രോപ്പിംഗ്സ് അല്ലെങ്കിൽ കാഷ്ടം വീഴാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ വൃത്തിയാക്കിയതിന് ശേഷം അത്തരം വസ്തുക്കൾ തൊട്ടതിന്

0: ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകണം. ഈ രോഗബാധിതനായ ഒരു മനുഷ്യനിൽ നിന്ന് രോഗം പകരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെ പൊതുവിൽ നമ്മൾ പാലിക്കേണ്ടത് ആശുപത്രികളിൽ പോകുമ്പോൾ നിർബന്ധമായും മൂന്ന് ലെയറുള്ള മാസ്ക് എങ്കിലും ഉപയോഗിക്കണം.
1: പൊതുപ്രക്ഷേപണ സംവിധാനമായ ആകാശവാണി 90 വർഷങ്ങൾ പൂർത്തിയാക്കി. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഭാഗമായി ഈയിടെ വിരമിച്ച ആകാശവാണി നിലയംഗങ്ങൾക്ക് ആദരമൊരുക്കി. ആകാശവാണി കോഴിക്കോട് മഞ്ചേരി നിലയങ്ങളുടെ മുൻ പ്രോഗ്രാം മേധാവി സി കൃഷ്ണകുമാർ, ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ വാർത്താ അവതാരകനായി വിരമിച്ച അനിൽചന്ദ്രൻ, പ്രോഗ്രാം മേധാവിയായി വിരമിച്ച കെ വി ശരത്ചന്ദ്രൻ എന്നിവരെയാണ് ആദരിച്ചത്. അരീക്കോട് വ്യാപാര ഭവനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി.
2: എന്റെ വീട്ടിലൊക്കെ റേഡിയോ കേൾക്കാനായിട്ട് ആളുകൾ വരുമായിരുന്നു, പ്രത്യേക ലൈസൻസ് കാര്യങ്ങള്. പക്ഷെ അത് നിന്നുപോയി. ഇന്നും അതിന്റെ ആ മധുരിമ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നില്ല. ടിവിയും മൊബൈലും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഒരു റേഡിയോ വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായൊരു സംതൃപ്തി ഉണ്ട്. റേഡിയോന്റെ മുന്നിൽ നിന്ന് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതൊക്കെ വികാരവരിതമായി അന്ന് വാർത്ത പറഞ്ഞത്, ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ തോറ്റതൊക്കെ അർദ്ധരാത്രി ഞങ്ങളൊക്കെ കേട്ടത്. അപ്പോ ഓർമ്മയുടെ ഓളങ്ങളിൽ ഇങ്ങനെ ഓരോന്നുണ്ട്. റേഡിയോന്റെ മുന്നിൽ ഇരുന്ന് ഞങ്ങളുടെ ദിനരാത്രങ്ങളെ മാറ്റി നിർത്തിവെച്ചത് ഒരു കാലഘട്ടം. ഇന്നത് നിന്നുപോയി. പക്ഷേ ഇന്നും ഇങ്ങനെ ഒരു സംഘമുണ്ട്, ഒരു ശക്തിയുണ്ട്. അതിനെ സ്നേഹിക്കുന്നവര് അതുമായി ഒത്തുകൂടുന്നവരുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. എല്ലാ രീതിയിലും നിങ്ങൾ അതിന് അർഹതപ്പെട്ടതാണ്.
1: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ കെ കുഞ്ഞാണി തെഞ്ചേരി അധ്യക്ഷനായിരുന്നു.
3: റേഡിയോ നമ്മുടെ ജീവന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആകാശവാണിയാണ് എന്നുള്ളത് തീർത്ഥം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഓരോ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ സുഭാഷിതം മറ്റു ഒരുപാട് പരിപാടികൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. 2003 മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായി 10 സംഗമങ്ങൾ നമ്മൾ നടത്തി.
1: ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ആകാശവാണി മഞ്ചേരി നിലയം മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡി പ്രദീപ് കുമാർ.
4: റേഡിയോ പ്രക്ഷേപണം എന്ന ഒന്നിന് ചുറ്റും കേന്ദ്രീകരിച്ചാണ് നിങ്ങൾ ഒന്നിച്ചു കൂടുകയും സംഘടനയായി നിലനിൽക്കുകയും റേഡിയോയ്ക്ക് വേണ്ടി ശബ്ദിക്കുകയും പ്രക്ഷോഭം നടത്തേണ്ട സമയങ്ങളിൽ പ്രക്ഷോഭം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അത് വലിയൊരു കാര്യമാണ്. കാരണം റേഡിയോ മരിച്ചുപോയി, റേഡിയോയ്ക്ക് ഇനി നിലനിൽപ്പില്ല എന്ന് വിധിയെഴുത്ത് നടന്ന കാലത്ത് ഞങ്ങൾ റേഡിയോയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതാണ് നിങ്ങളോട് എനിക്കുള്ള വലിയ സ്നേഹം. ഇപ്പൊ മാറിയ സാഹചര്യത്തിൽ റേഡിയോ വഹിക്കുന്ന ഒരു പങ്കും അതാണ്. എത്രയോ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മാധ്യമ മഹാപ്രളയത്തിന് നടുവിലാണ് ഇന്ത്യക്കാര് ജീവിക്കുന്നത്. ഏറ്റവും വലിയ മാധ്യമ എക്സ്പോസർ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇത്രയധികം മാധ്യമങ്ങൾ വേറെ എവിടെയുമില്ല. പക്ഷെ ഈ മാധ്യമങ്ങൾക്ക് നടുവിലും റേഡിയോയും റേഡിയോയുടെ ശ്രോതാക്കളും തമ്മിൽ അഭേദ്യമായ ഒരു ഹൃദയ ബന്ധമുണ്ട്. ഇതെന്റെ മാധ്യമമാണ്, ഇതെന്റെ മാധ്യമമാണ്, ഇതെന്റേതാണ്. മാധ്യമ വിദഗ്ധരൊക്കെ പറയുന്നത് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതെന്റേതാണ്, ഇതെന്റേതാണ് എന്ന് തോന്നുന്ന ഒരേ ഒരു മാധ്യമം റേഡിയോ മാത്രമേ ഉള്ളൂ. ആകാശവാണി നവതി ആഘോഷിക്കുമ്പോൾ അതൊരു ബഹുസ്വര മാധ്യമമാണ്. ബഹുസ്വര മാധ്യമം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംസ്കാരം, കല, ജീവിത രീതികൾ, സംഭാഷണം ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന വേറെ ഒരു മാധ്യമം ഇന്ത്യയിൽ ഇല്ല.
1: ആകാശവാണിയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ സംബന്ധിച്ച് ആകാശവാണി കോഴിക്കോട് മഞ്ചേരി നിലയങ്ങളിലെ മുൻ പ്രോഗ്രാം മേധാവി സി കൃഷ്ണകുമാർ.
5: നമ്മുടെ എത്ര വീടുകളില് അച്ഛനമ്മമാര് മാത്രമല്ല, എത്ര വീടുകളുണ്ട് മക്കളൊക്കെ എവിടെങ്കിലും ഏതെങ്കിലും നോക്കാൻ ചിലപ്പോ ഏതെങ്കിലും ഒരാളുണ്ടാവും. ഒരാൾക്ക് സംസാരിക്കാൻ എത്ര ആഗ്രഹമുണ്ടെന്നറിയോ? അപ്പൊ റേഡിയോ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്, അവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കത്തെഴുതണം, ഞാൻ പറയുന്നത് കത്തെഴുതണം, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സന്ദേശങ്ങൾ അയക്കണം. ശ്രോതാക്കളാണ് റേഡിയോ സ്റ്റേഷൻ നന്നായി കൊണ്ടുപോകുന്നത്. കാരണം എനിക്കറിയാം, ഞാൻ പോവാത്ത സ്ഥലത്ത് പോലും ഒരുപക്ഷെ എന്റെ ശബ്ദം കേട്ട് ആൾക്കാർ പറയും, ആ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. ഇതാണ് കാര്യം. ഈ റേഡിയോ നിലയങ്ങൾ കേരളത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ അത് ശ്രോതാക്കൾ നന്നായതുകൊണ്ട് മാത്രമാണ്. അതിന് ഞങ്ങളുടെ യാതൊരു മേന്മ അതിലില്ല. നിങ്ങളാണ് അതിന്റെ ശക്തി.
1: വാർത്തയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ ആകാശവാണി മുൻ വാർത്താ അവതാരകൻ അനിൽചന്ദ്രൻ.
6: മലബാറിനോടൊരു അവഗണന എക്കാലത്തും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ആറുവരിപ്പാത. നമ്മൾ ആറുവരിപ്പാത കാണുന്നത് കേരളപ്പിറവിക്ക് ശേഷം എത്ര വർഷത്തിന് ശേഷമാണ്? 75 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഒരു

0: അറുവരിപ്പുഴ നമ്മൾ കാണുന്നത്. അതുവരെ ഹൈവേകളൊക്കെ തന്നെ മധ്യ കേരളത്തിനിപ്പുറം അല്ലെങ്കിൽ തൃശ്ശൂരിനിപ്പുറത്തേക്ക് നമുക്ക് ആ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എക്കാലത്തും ഒരു അവഗണന നേരിടുന്ന മേഖലയാണ് മലബാർ. ആ മലബാറിന്റെ ശബ്ദം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ആകാശവാണിയുടെ പ്രാദേശിക വാർത്താ വിഭാഗം കോഴിക്കോട് പ്രവർത്തിച്ചു പോകുന്നത്. മലബാറിന് മലബാറിന്റേതായ ചില പ്രത്യേകതകളുണ്ട്. ഭാഷാപരമായ പ്രത്യേകത, ആചാരപരമായ പ്രത്യേകത, ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. കേരളത്തിലെ ആദിവാസി പട്ടികവർഗ ജില്ലകളിൽ ഒന്ന് വയനാട് നമ്മുടെ നിലയത്തിന്റെ പരിധിയിലാണ്. പാലക്കാട് അട്ടപ്പാടി ആദിവാസി മേഖല, അതും ഇതിന്റെ കീഴിൽ വരുന്ന പ്രദേശമാണ്. അപ്പൊ ഇത്തരം ചില ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഭാഷാപരമായ സാംസ്കാരികമായ പ്രത്യേകതകളുമുള്ള മേഖലയാണ് മലബാറിന്റേത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലബാറിന്റെ ശബ്ദം കേരളത്തിലെല്ലാം ലഭിക്കുന്നതിന് കോഴിക്കോട് നിലയം ഒരു അനിവാര്യതയാണ്.
1: റേഡിയോ നാടകങ്ങളെക്കുറിച്ച് അനുഭവങ്ങൾ പങ്കിട്ട് ആകാശവാണി കോഴിക്കോട് നിലയം മുൻ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ.
2: നമ്മുടെ മലയാള റേഡിയോ നാടക പ്രക്ഷേപണ ചരിത്രത്തിൽ വരുന്ന ഒരു ഭാവതത്വപരമായിട്ടുള്ള ഒരു മാറ്റമുണ്ട്. അതായത് സെൻസിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ. അത് ഒരു ഘട്ടം ഇപ്പൊ തുടക്കകാലത്തിൽ എനിക്ക് തോന്നുന്നു പ്രക്ഷേപണം തുടങ്ങുന്നത് ആ സമയത്ത് തന്നെ നാടകങ്ങളുണ്ട് തോന്നുന്നു അല്ലെ. അന്ന് റേഡിയോ എന്ന് പറയുന്നത് ഈ അതിന്റെ ഒരു കുടുംബ സദസ് എന്നുള്ള ഒരു ഓഡിയൻസിനാണ് അത് അഡ്രസ് ചെയ്തിരുന്നത്. ചുരുക്കത്തിലിടങ്ങളിൽ ഈ പാർക്കുകളിൽ റേഡിയോ കിയോസ്കുകൾ പോലുള്ള അവിടെ അത് അഡ്രസ് ചെയ്യുന്നത് കുടുംബ സദസ്സുകളെ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിൽ സ്വീകരിക്കുന്ന പ്രമേയങ്ങളും കുടുംബത്തിന് ഒന്നിച്ചു കേൾക്കാൻ പറ്റുന്ന പ്രമേയങ്ങൾ, കഥ പറച്ചൽ രീതി, അതൊക്കെയായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒരു ഘട്ടം എത്തിയപ്പോൾ ഇത് സ്ഥിരം രീതിയിൽ ഒരേ കഥ പല രീതിയിൽ ആവർത്തിക്കുന്നതായി തോന്നി. ഇത് തീർത്തും അനാകർഷകമായി തോന്നുന്നു നാടകം. അതിനുശേഷം ഭാവുകത്വം എവിടെയോ ഒരു കളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നെ പോലുള്ള ആൾക്കാർ വരുന്നത്. ഞാൻ ഒറ്റക്കായിരുന്നില്ല, നാടകകാരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അറിയപ്പെടുന്നെങ്കിലും ഞാൻ എന്റെ പ്രക്ഷേപണ ജീവിതത്തിലെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഒരു ഈടുവപ്പായിട്ട് കണക്കാക്കുന്നത് ഗാനലോക വീഥികളിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരമ്പരയാണ്.
1: ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. മുതിർന്നവർക്കെതിരായ അതിക്രമങ്ങളെ പ്രതിരോധിക്കാനും വയോജന സംരക്ഷണം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് ജൂൺ 15 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ബോധവൽക്കരണത്തിനപ്പുറം വയോജന അതിക്രമങ്ങൾക്കെതിരെ പ്രതിരോധം ഫലപ്രദമാക്കാം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദിനാചരണം. മുതിർന്ന പൌരന്മാർ നേരിടുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പീഡനങ്ങളും അവഗണനകളും തിരിച്ചറിയപ്പെടാതെ പോകുന്ന സാഹചര്യത്തിൽ സമൂഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് അവബോധം പകരാൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. ദിനാചരണത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സെമീർ മച്ചിങ്ങൽ.
3: നമ്മുടെ സമൂഹത്തെ വളർത്തിയ കൈകൾ ഒരിക്കലും ഭയത്തിലും അവഗണനയിലും കഴിയരുത് എന്ന സന്ദേശമാണ് ഈ ദിനം ലോകത്തിനു മുമ്പിൽ ഉയർത്തി കാട്ടുന്നത്. ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ബിയോണ്ട് അവയർനെസ് മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ്. അതായത് ബോധവൽക്കരണത്തിൽ മാത്രം ഒതുങ്ങാതെ വയോജനങ്ങളോടുള്ള അതിക്രമങ്ങൾ ഫലപ്രദമായി തടയുകയും അവരുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. വയോജനങ്ങൾ നമ്മുടെ കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും അമൂല്യ സമ്പത്താണ്. അവരുടെ ജീവിതാനുഭവങ്ങളും മൂല്യങ്ങളും സമൂഹത്തിന് വഴികാട്ടിയാണ്. എന്നിരുന്നാലും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ അതിക്രമങ്ങളും അവഗണനയ്ക്കും ഏകാന്തതയ്ക്കും നിരവധി മുതിർന്ന പൌരന്മാർ ഇന്നും ഇരയാകുന്നുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതും ആശങ്കാജനകമാണ്. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന പ്രധാന നിയമമാണ് 2007 രാജ്യത്ത് നിലവിൽ വന്ന മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം. ഈ നിയമപ്രകാരം മാതാപിതാക്കൾക്കും മുതിർന്ന പൌരന്മാർക്കും അവരുടെ മക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പരിപാലനവും ജീവിത ചെലവിനുള്ള സഹായവും ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. കേരളത്തിൽ ഈ നിയമത്തിന്റെ കാര്യക്ഷമമായ നടപ്പിലാക്കലിനായി എല്ലാ ജില്ലകളിലും സബ് കലക്ടർമാരുടെ നേതൃത്വത്തിൽ മെയിന്റനൻസ് ട്രൈബ്യൂണലുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വയോജനക്ഷേമ രംഗത്ത് നമ്മുടെ കേരളം രാജ്യത്തിന് മാതൃകയായ സംസ്ഥാനമാണ്. രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ന് കേരളത്തിൽ നിരവധി വൃദ്ധസദനങ്ങളും പകൽ പരിപാലന കേന്ദ്രങ്ങളും സായംപ്രഭാ ഹോമുകളും വയോജന സൗഹൃദ പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വയോജന സംരക്ഷണത്തിൽ ഏറ്റവും വലിയ ഇടം ഇത്തരം സ്ഥാപനങ്ങളല്ല, നമ്മുടെ സ്വന്തം വീടുകൾ തന്നെയാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് വൈ പി ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 14 ലോക രക്തദാതാ ദിനമായിരുന്നല്ലോ. രക്തദാനത്തിന്റെ മഹത്വവും അതിന്റെ ഗുണവിശേഷങ്ങളും അതോടൊപ്പം തന്നെ സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്നലെ June 14 ലോക രക്തദാതാ ദിനമായി നാം ആചരിക്കുകയുണ്ടായി. എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തിയും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
2: ഈ വർഷത്തെ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ 2026 തീം എന്ന് പറയുന്നത് വൺ ഡ്രോപ്പ് ഓഫ് ഹ്യൂമനിറ്റി ഗിവ് ബ്ലഡ് സേവ് ലൈഫ്സ്, അതായത് മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ബ്ലഡിലൂടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നാണ് 2026 വേൾഡ് ബ്ലഡ് ഡോണേഴ്സിൻ്റെ തീമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമ്മളെ സംസ്ഥാനത്ത് ഏകദേശം ഒരു വർഷം 634,000 യൂണിറ്റ് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതായത് 634,000 ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. അതിൽ അത്രയും ഡിമാൻഡ് ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് അതിനെ തന്നെ നമുക്ക് 4 ഘടകങ്ങളായി തിരിക്കാം. നമുക്ക് അതിൽ പ്ലാസ്മ എടുക്കാം, പ്ലേറ്റ്ലെറ്റ് എടുക്കാം, ക്രയോ എടുക്കാം. ഇത്രയും ഘടകങ്ങൾ ഒരുപക്ഷെ 4 പേർക്കായിരിക്കും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരാൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഡിമാൻഡ്, അതായത് 634,000 x 3 എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ഇത് ഗുണപ്പെട്ടു എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്.
1: സർ, ഈ രക്തദാനത്തിൻ്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വരെ ബ്ലഡ് ഗ്രാജ്വലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 തികയുന്നതിൽ റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
2: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മളെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറിങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ഇത് കഴിഞ്ഞാൽ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സ്

0: ആണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല. ഒരു ജീവൻ അല്ലെങ്കിൽ നാല് ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കുന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ടും ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
0: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോൾ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB കൗണ്ട് നോക്കും. 12.5 മിനിമം HB കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പം നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി മെഡിക്കലാണ് അതിൽ പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ ഇതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ ഇത് നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം, ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്ന് കൊടുക്കൂല എന്നുള്ള. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്. ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറെടുക്കി എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മളെ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റിൽ ഇത് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയേക്ക് ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്, ഇപ്പോൾ അറ്റ് പ്രസന്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനാണ്, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക്

0: ായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയേക്ക് ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനാണ്, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണെന്നുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC-ക്കുള്ള സമയത്തും രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേ എങ്കിലും എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷം എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയാണ്. സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം, അല്ലാതെ അതൊരു ദാനമോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെന്റർ, ലൈസൻസ്ഡ് ബ്ലഡ് സെന്ററുകളാണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർ ലൈസൻസിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം, അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്നവരുടെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മൾ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈമുണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് 6 ആഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours. 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞു, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 മണി കഴിഞ്ഞ് 1-2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആകും അന്ന്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്റർ ഷോർട്ടേജ് വരുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: സർ, ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ അതായത് നമ്മൾ

0: ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക, ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി, ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് KSRTC സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി മുന്നോട്ട് വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന് അഭിമാന നിമിഷമാണിതെന്ന് സൗജന്യ യാത്രയുടെ സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലേറി ഒരു മാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണിതെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല ഇതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന്റെ നാനാതുറകളിലെയും സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകുമെന്നും VD സതീശൻ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രി CP ജോണും പ്രിയദർശിനി ബസിൽ യാത്ര ചെയ്തു. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാക്കുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 കിലോ വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിയ ശേഷം സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭ്യമാവുക. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുകയും വികേന്ദ്രീകരിക്കുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പറഞ്ഞു. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്നും സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഡിപ്പോകളും ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കുമെന്നും CP ജോൺ അറിയിച്ചു. നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തിയായിരിക്കും സമിതികൾ രൂപീകരിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. K ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി. US മിസോറിയിൽ വിമാനം തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന 12 യാത്രക്കാരും കൊല്ലപ്പെട്ടു. ഇവരെ സ്കൈഡൈവിംഗിനായി കൊണ്ടുപോകുകയായിരുന്നുവെന്ന് മിസോറി ഹൈവേ പട്രോൾ അധികൃതർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ സോളാപൂർ ഗ്രാമത്തിൽ പിക്കപ്പ് വാൻ കിണറ്റിൽ വീണ് 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. ദുഃഖിതരായ കുടുംബങ്ങളോടൊപ്പമാണ് ചിന്തകളെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. ലോകോത്തര വ്യോമയാന അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിന്റെ ഫലമാണ് വിമാനത്താവളമെന്നും രാംമോഹൻ നായിഡു അറിയിച്ചു. പാർട്ടി MLA മാരുടെ വ്യാജ ഒപ്പ് കേസിൽ പങ്കുണ്ടെന്നാരോപിച്ച് കുറ്റാന്വേഷണ സംഘം തൃണമൂൽ കോൺഗ്രസ് MP അഭിഷേക് ബാനർജിയെ ചോദ്യം ചെയ്തു. കൊൽക്കത്തയിലെ CID ആസ്ഥാനമായ ഭവാനി ഭവനിലാണ് തൃണമൂൽ കോൺഗ്രസ് MLA കുനാൽ ഘോഷിനെയും അഭിഷേക് ബാനർജിയെയും ചോദ്യം ചെയ്തത്. കർണാടക അതിർത്തിയിലെ കബനി നദിക്കു കുറുകെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നടപടി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മന്ത്രി PK ബഷീറിനെ അറിയിച്ചു.

ഇന്നലെ ബംഗളൂരുവിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഡി കെ ശിവകുമാറാണ് ഇക്കാര്യം പറഞ്ഞത്. വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടക കുടക് ജില്ലയിലെ ബൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. രണ്ട് രാജ്യങ്ങളും തമ്മിലെ ധാരണ സാധ്യമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ പ്രവർത്തകർ വഹിച്ച പങ്കിനെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനി സ്വാഗതം ചെയ്തു. 52nd G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വൻ പരാജയം LDF അർഹിക്കുന്നതല്ലെങ്കിലും കാര്യങ്ങൾ യാഥാർത്ഥ്യബോധ്യത്തോടെ ഉൾക്കൊള്ളണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ന്നു. മലപ്പുറം അരീക്കോട് EMSന്റെ ലോകം സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMRൽ എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിൽ CMRൽ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ തുനീഷ്യയെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദയെ രാത്രി 9:30 നേരിടും. ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 44 പന്തിൽ നിന്ന് 68 റൺസ് നേടിയ ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. മറ്റൊരു മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിക്കറ്റിന്റെ തകർപ്പൻ വിജയം നേടി. തുർക്കിയിലെ അന്റാലിയയിലെ അംബേത്ത് ലോകകപ്പ് മത്സരത്തിൽ റിക്കർവ് മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരെയും കുംകും മൊഹോദും സ്വർണ്ണ മെഡൽ നേടി. നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയൻ താരങ്ങളെയാണ് ഇന്ത്യൻ താരങ്ങൾ തോൽപ്പിച്ചത്. പുരുഷ വ്യക്തിഗത ഇനത്തിലും ധീരജ് ദക്ഷിണ കൊറിയൻ താരത്തെ തോൽപ്പിച്ച് സ്വർണ്ണ മെഡൽ നേടി. അമ്പെയ്ത്ത് ലോകകപ്പ് മത്സരത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യ 2 സ്വർണ്ണ മെഡലുകൾ നേടുന്നത്. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്നു മുതൽ June 17 വൈകിട്ട് 5 വരെ രക്ഷാകർത്താക്കളോടൊപ്പം അതത് സ്കൂളുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. ആദ്യ ഓപ്ഷൻ ലഭിച്ചവർ ഫീസടച്ച് സ്ഥിരപ്രവേശനം നേടണം. മറ്റ് ഓപ്ഷനുകളിൽ സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാത്തവരെ തുടർ അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NEET UG പുനഃപരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കി. NTA യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്ന് വിരമിച്ച പ്രോഗ്രാം വാർത്താവിഭാഗം ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്നും ത്വരിതപ്പെടുത്തലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ

കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരിയം സംഗീതോത്സവം നാളെ കണ്ണൂർ പയ്യന്നൂരിൽ ആരംഭിക്കും. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കളെ കടലിൽ കാണാതായി. ബേക്കലിൽ ബീച്ച് കാണാനെത്തിയ നാലംഗ സംഘത്തിലെ രണ്ടു പേരെയാണ് ഇന്നലെ വൈകിട്ട് കാണാതായത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണത്തിലെ ഗുരുതര ക്രമക്കേടുകൾ പരിഹരിച്ച് പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകാൻ ആക്ഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് മാത്യു കട്ടിക്കാന അധ്യക്ഷനായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:22. 438.6 മീറ്ററിൽ 654 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രഭാത പരിപാടികൾ പൂർണ്ണമാവുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക്. ആകാശവാണി കോഴിക്കോട് നിലയത്തിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

എവർഗ്രീൻ ഡ്യുവറ്റ്സ്. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 12 വർഷത്തിനിടെ രാജ്യത്തെ മധ്യവർഗത്തിനെ ശക്തമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചതായി ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. ഷിഗെല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ

രാത്രി 9:30 സ്പെയിൻ അരങ്ങേറ്റക്കാരായ കേപ്പ് വെർദയെ നേരിടും. വാർത്തകൾ വിശദമായി. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് KSRTC സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനെ മുന്നോട്ട് വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന് അഭിമാന നിമിഷമാണിതെന്നും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും സൌജന്യയാത്രയുടെ സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലേറി ഒരു മാസം പൂർത്തിയാക്കുന്നതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണിതെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന്റെ നാനാതുറകളിലെയും സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകുമെന്നും VD സതീശൻ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രി CP ജോണും പ്രിയദർശിനി ബസിൽ യാത്ര ചെയ്തു. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുകയും വികേന്ദ്രീകരിക്കുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പറഞ്ഞു. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്നും സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഡിപ്പോകളും ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കുമെന്നും CP ജോൺ അറിയിച്ചു. നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തിയായിരിക്കും സമിതികൾ രൂപീകരിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർമാരുടെയും സൌജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. മലപ്പുറത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ കൂടുതൽ KSRTC സർവീസുകൾ അനുവദിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും പ്രിയദർശിനി പദ്ധതിയുടെ രണ്ടാംഘട്ടം നടപ്പാക്കുന്ന തയ്യാറെടുപ്പിലാണ് സംസ്ഥാന ഗവൺമെന്റെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി തൃശൂരിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. KSRTC നേരിടുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകുന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനമാണ് പദ്ധതിയെന്നും ഇതിലൂടെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ അവകാശം ഉറപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രയ്ക്ക് എറണാകുളം ജെട്ടിയിലും ആവേശത്തുടക്കം. എറണാകുളം ബോട്ട് ജെട്ടി KSRTC സ്റ്റാൻഡിൽ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിൽ നിന്ന് ഹൈക്കോടതി ജംഗ്ഷൻ വരെയും തിരിച്ചുമായിരുന്നു ഉദ്ഘാടന യാത്ര. നിരവധി സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും യാത്രയിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മധുര വിതരണവും സ്ത്രീ യാത്രക്കാർക്കായി സമ്മാനപ്പൊതി വിതരണവും ഉണ്ടായിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കെ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി. മഹാരാഷ്ട്രയിലെ സോളാപ്പൂർ വാഹനാപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ദുഃഖമറിയിച്ചു. മരിച്ച 8 പേരുടെയും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 12 വർഷത്തിനിടെ സാമ്പത്തിക സുരക്ഷിതത്വവും മെച്ചപ്പെട്ട സൌകര്യങ്ങളും പുതിയ അവസരങ്ങളും നൽകി മധ്യവർഗത്തിനെ ശക്തമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. ആദായ നികുതി പരിഷ്കാരങ്ങളിലൂടെ നികുതി ഇളവ്, GST വഴി സുതാര്യത എന്നിവയ്ക്ക് പുറമെ ഉജ്ജ്വല യോജന, ജൽജീവൻ മിഷൻ, സ്വച്ഛ്ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ അടിസ്ഥാന സൌകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ സ്വന്തമായി വീടെന്ന സ്വപ്നവും ആയുഷ്മാൻ ഭാരത് വഴി ആരോഗ്യ സുരക്ഷയും കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പാക്കി. സാമ്പത്തിക രംഗത്ത് രാജ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചാ ചരിത്രത്തെ നിസ്സാരമായി കാണരുതെന്ന് കേന്ദ്രമന്ത്രി മുന്നറിയിപ്പ് നൽകി. ന്യൂഡൽഹിയിൽ മൈൻഡ് മൈൻ ഉച്ചകോടി 2026 സംസാരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ. 52nd G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരു കുട്ടി മരിച്ചു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി 7 വയസ്സുകാരനാണ് മരിച്ചത്. കുട്ടിയെ ഈ മാസം 12 ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കർണാടക അതിർത്തിയിലെ കബനി നദിക്ക് കുറുകെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നടപടി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മന്ത്രി PK ബഷീറിനെ അറിയിച്ചു. ഇന്നലെ ബംഗളൂരുവിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം DK ശിവകുമാറാണ് ഇക്കാര്യം പറഞ്ഞത്. വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടക

0: കുടക് ജില്ലയിലെ ബൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് അറിയിച്ചു. ഒന്നാംഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ്. ഇത് ജൂലൈ 1 മുതൽ 30 വരെയാണ്. രണ്ടാംഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിലും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ. sc.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിശദവിവരങ്ങൾ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ രാത്രി 9:30 അരങ്ങേറ്റക്കാരായ കേപ് വെർദയെ നേരിടും. ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ ട്യുനീഷ്യയെ 1-5 പരാജയപ്പെടുത്തി. ഇടുക്കി ചിന്നക്കലാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. ടാറ്റ കമ്പനിയിൽ നിന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും 25 ശേഷം ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇവിടത്തെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമേ ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളൂ.
0: കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കളെ കടലിൽ കാണാതായി. ബേക്കലിൽ ബീച്ച് കാണാനെത്തിയ 4 അംഗസംഘത്തിലെ 2 പേരെയാണ് ഇന്നലെ വൈകിട്ട് കാണാതായത്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശികളായ അങ്കിത്, അപ്പൂട്ടി അബ്രഹാം എന്നിവർക്കായി കോസ്റ്റൽ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഊർജിത തിരച്ചിൽ തുടരുകയാണ്. പ്രമുഖ നാടക പ്രവർത്തകൻ കണ്ണൻ രാധൻ കണ്ണപുരം കണ്ണൂരിൽ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. 40 വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്ന രാധൻ കണ്ണപുരം ആകാശവാണിയിൽ എ ഗ്രേഡ് കലാകാരനായിരുന്നു. 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നാടക അഭിനയത്തിനും സംസ്ഥാനത്തിനും ഒട്ടേറെ ബഹുമതികളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. പെരുന്തച്ചൻ, തീപ്പൊട്ടൻ, നവരസ നായകൻ, കോടീശ്വരൻ, കിനാവിലൊരു കളിവീട്, ഉള്ളത് പറഞ്ഞാൽ തുടങ്ങിയ നാടകങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. ലോകോത്തര വ്യോമയാന അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിന്റെ ഫലമാണ് വിമാനത്താവളമെന്നും രാംമോഹൻ നായിഡു അറിയിച്ചു. 41 ദിവസം നീണ്ടുനിൽക്കുന്ന തുലിയം സംഗീതോത്സവം നാളെ കണ്ണൂർ പയ്യന്നൂരിൽ ആരംഭിക്കും. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ പരാജയം LDF അർഹിക്കുന്നതല്ലെങ്കിലും കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മലപ്പുറം അരീക്കോട് EMSന്റെ ലോകം സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMRൽ എക്സാലോജിക് മാസപ്പടി കേസിൽ ED സമൻസിൽ CMRൽ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 വർഷത്തിനിടെ രാജ്യത്തെ മധ്യവർഗത്തിനെ ശക്തമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 സ്പെയിൻ അരങ്ങേറ്റക്കാരായ കേപ് വെർദയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് ലൈവിൽ സംസാരിക്കുന്നതിനും ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയയ്ക്കുക, നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറിലായിരിക്കണം വാട്സാപ്പ് സന്ദേശം അയയ്ക്കുന്നത്. വാട്സാപ്പ് നമ്പർ 9400024

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും.

0: റഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലൊവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലൊവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലൊവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസലിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസലിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലൊവാക്യ പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
0: 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ USഉം ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,453-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗത മന്ത്രി CP ജോൺ ചടങ്ങിൽ പറഞ്ഞു.

0: നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBJU തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
2: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to June 30 വരെയാണ്. അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൗസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റ എല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യയെ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം 2 ഗോളുകളുടെ സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21-നാണ് യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.

FM പ്രധാന വാർത്തകൾ. ഫ്രാൻസുമായി ഇന്ത്യയുടെ പങ്കാളിത്തം നവീകരണത്തിനും സാങ്കേതിക പുരോഗതിക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നത് തുടരുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നീസിലെ അത്താഴവിരുന്നിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തൃശൂരിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. KSRTC നേരിടുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും സ്ത്രീ ശാക്തീകരണത്തിന്

മുൻഗണന നൽകുന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനമാണ് പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി എറണാകുളം ജില്ലയിൽ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. നിരവധി സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും യാത്രയിൽ പങ്കെടുത്തു. മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC സ്റ്റാൻഡിലേക്ക് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. കോട്ടയത്ത് KSRTC പ്രിയദർശിനി യാത്ര മുടക്കി BJP പ്രതിഷേധം. സംസ്ഥാനത്തെ മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് മഹിളാ മോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്നു മുതൽ June 17 വൈകിട്ട് 5 മണിവരെ രക്ഷകർത്താക്കളോടൊപ്പം അതത് സ്കൂളുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ഉപാധിരഹിത പട്ടയം കൈമാറി. ജനങ്ങൾ കാൽനൂറ്റാണ്ട് കാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് പരിഹാരമായത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ രാത്രി 9:30 അരങ്ങേറ്റക്കാരായ കേപ് വെർദയെ നേരിടും. ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ ടുണീഷ്യയെ 1-5 ഗോളിന് പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി എന്ന് പറയാറുണ്ടല്ലോ. ഇന്നും ആ രീതിയിൽ തന്നെയാണ് ഈ പരിപാടി. പൊതുവെ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണമുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ധാരാളം പുതിയ ശ്രോതാക്കൾക്ക് ഒരവസരം കൊടുക്കാൻ ഇതാണ് വഴി എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പരിഹാരം. അത് വളരെ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിലൊരു സന്തോഷം. ഒരുപാട് പേര് സന്ദേശത്തിലൂടെ അവർക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള ആഹ്ലാദം അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹായ് ഇടുന്നത് തുടരുക. കഴിയുന്നത്ര പേരെ നമ്മൾ തിരിച്ചു വിളിക്കും. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. 9400224440 ഇതാണ് വാട്സപ്പ് നമ്പർ. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. എന്തായാലും നമുക്കൊരു പാട്ടോടുകൂടി പരിപാടി തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് വിളിച്ചു തുടങ്ങാം. ബാലേട്ടൻ എന്ന ചിത്രത്തിൽ സുജാത പാടിയ പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം M. ജയചന്ദ്രൻ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ റിക്വസ്റ്റ് കൂടിയുണ്ട്. പരിപാടിയിൽ ഹായ് ഇട്ട് തിരിച്ച് വിളിച്ചിട്ടുള്ളവർ വീണ്ടും കുറച്ച് കാലത്തേക്ക് ഹായ് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ, കാരണം നമ്മൾ പരിപാടിയിൽ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. അപ്പോൾ ആ സിസ്റ്റം നമ്മളെല്ലാവരും പാലിക്കുകയാണെങ്കിൽ പുതിയ ആൾക്കാർക്ക് തീർച്ചയായും അവസരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ധാരാളമായി കാത്തിരിക്കുന്നവരെ നമുക്ക് പരിപാടിയിൽ പങ്കെടുപ്പിക്കാനും കഴിയും. ഹലോ, നമസ്കാരം. ഹലോ, ആ ഹലോ,
1: ഹലോ, നമസ്കാരം.
0: ആ, ഇതാരാ? അമ്പിളിയാണോ?
1: അതെ അതെ അതെ.
0: ആ, എവിടെയാ സ്ഥലം?
1: പാലാഴി.
0: പാലാഴിയിൽ നിന്ന് അമ്പിളി. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മൾ ഈ ഗാനോത്സവം പരിപാടിയിൽ മുമ്പ് അടുത്തെങ്ങാനും പങ്കെടുത്തിട്ടുണ്ടോ?
1: ഇല്ലില്ല, ആദ്യമായിട്ടാണ്.
0: അതെ, ഇപ്പം ഞങ്ങൾ നേരത്തെ ഇപ്പം ആ കാര്യമാണ് സൂചിപ്പിച്ചത്. കാരണം ഇതുപോലെ അമ്പിളിയെ പോലെ ഒരുപാട് പേർക്ക് അവസരം കിട്ടുന്നത് നമ്മളിങ്ങനെ അതിൻ്റെ പാറ്റേൺ മാറ്റിയതുകൊണ്ടാണല്ലോ അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ
1: നന്നായിട്ടുണ്ട്, എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരം.
0: അതെ,
1: വളരെ
0: ആകാശവാണിക്ക് എല്ലാ ശ്രോതാക്കളും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ കാണാൻ അറിയാത്തിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളെയോട് കൂടുതൽ നമുക്കൊരു സ്നേഹം കാണിക്കേണ്ടതുണ്ട്. കാരണം അവർ എത്രയോ കാലമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, പറ്റുന്നില്ല. എന്തൊക്കെയാ വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ആ, വർക്ക് ജോലി ചെയ്തിരുന്ന ആളായിരുന്നോ?
1: ഞാൻ സ്വദേശം ഇവിടെയാണെങ്കിലും ഞാൻ സെറ്റിൽഡ് ചെന്നൈയിലാണ്.
0: അതെയോ? ഓഹോഹോ. ആ, എന്താ അവിടെ അവിടെ ഐ മീൻ
1: ബിസിനസ്?
0: അപ്പൊ നാട്ടിൽ വന്നാണോ അതോ?
1: അതെ അതെ, അച്ഛൻ്റെ അടുത്ത് വന്നതാണ്.
0: ആ, അപ്പൊ ഇടയ്ക്ക് കോഴിക്കോട് മറക്കാൻ വയ്യല്ലോ അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും വന്നപ്പോൾ ഒരു അവസരമായി.
1: അതെ.
0: ഇവിടെ ഇപ്പൊ നാട്ടില് ഫാമിലി ഒക്കെ അവിടെ തന്നെ ആയിരിക്കും അല്ലേ നിങ്ങളെ?
1: അതെ, ഞാനും ചെറിയ മോളും ഇവിടെ ഉണ്ട് ഇപ്പോ.
0: ആ,
1: അവിടെയാണ്.
0: ചെന്നൈയിലേക്ക് മൂവ് ഔട്ട് ചെയ്തിട്ട് എത്ര കാലായി?
1: ഞാൻ 28 വർഷമായി.
0: ഓ, അതെയോ? ഓഹോഹോ. അപ്പൊ പാതി നമ്മള് തമിഴ്നാടിന്റെ ഹൃദയം ആയി ജീവിക്കുകയാണ്. ഇപ്പൊ അവിടെ നല്ല നല്ല ഇവിടെ നല്ല അത്യാവശ്യം മഴ. ഇപ്പൊ ഇന്നിപ്പോ മഴയില്ല രണ്ടു ദിവസമായിട്ട്, പക്ഷെ അവിടെ നല്ല ചൂടല്ലേ?
1: നല്ല ചൂട്.
0: പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലും ആ ഒരു പഴയ മഴയും കാലം ഒക്കെ ഏതാണ്ട് മാറിപ്പോയി അല്ലേ?
1: തമിഴ്നാടിനോട് കിടപിടിക്കുന്നുണ്ട്
0: ചൂടിൽ. ഇന്ന് രാവിലെ പുറത്തിറങ്ങിയവരൊക്കെ കൊടയും കൊണ്ട് പോകുന്ന കണ്ടു, കാരണം അല്ലാതെ കൊള്ളാൻ പറ്റാത്ത വെയിലായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും വന്നതിൽ ഒരുപാട്. ഓ, എന്റെ പേര് ബോബി. ഇവിടെ അച്ഛൻ, ഇപ്പൊ വീട്ടില് അച്ഛനും അച്ഛനും അച്ഛൻ്റെ കൂടെ ആരുണ്ടാവുക? ആ, റൈറ്റ് റൈറ്റ്. ആ, എല്ലാരും ഉണ്ടല്ലോ. ഓക്കെ, എന്താ അച്ഛന്റെ പേരെന്താ?
1: വാസുദേവൻ.
0: ആ, അദ്ദേഹത്തോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ.
1: ഓ,
0: ഓക്കെ. അപ്പൊ പാട്ട് ആവശ്യപ്പെട്ടത് കൊട്ടാരം വിൽക്കാനുണ്ട് അല്ലേ, ചന്ദ്രകലാപം? കേൾപ്പിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ചെന്നൈയിലുള്ള ബാക്കി കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ അന്വേഷണം.
1: ഓക്കെ,
0: സന്തോഷം. ഓക്കെ, വെൽക്കം വെൽക്കം.

0: ഹലോ, നമസ്കാരം.
1: ആ നക്ഷത്രത്തിലെ ഒരു നല്ല പാട്ട്.
0: ഇതാ കൊമ്മേരിയിൽ നിന്ന് ശിവനാണ്.
1: ആ കൊമ്മേരി ശിവനാണ്.
0: ശിവന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ? കൂട്ടുകാരൊക്കെ ഉണ്ടോ?
1: ഉണ്ട്. ഞാൻ ടൈലർ ഷോപ്പ് ആണ്. ടൈലറിംഗ് ഷോപ്പില് ജിഷ,
0: നമ്മളെ സഹപ്രവർത്തകരൊക്കെ റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാരും പാട്ട് കേൾക്കാനിരിക്കുകയാണ്. ഏത് പാട്ട് വേണം? ഇപ്പൊ കൊറേ സഹപ്രവർത്തകർക്കുണ്ട്. ഓരോരുത്തർക്കും ഓരോ പാട്ടാണ് താല്പര്യം. എന്താ ശിവൻ വിശേഷങ്ങള്? അതെയോ, ഇങ്ങനെ പോയാ മതിയോ? പോരാ, നമുക്ക് ഊണൊക്കെ കഴിക്കണ്ടേ? അടുത്ത് വീടടുത്താണോ?
1: അല്ല, വീടും ഷോപ്പും ഒന്നായിട്ടാ.
0: ഓ, അങ്ങനെയാണ്.
1: അപ്പൊ
0: അപ്പൊ അവിടെ നിന്ന് ഒരു ബെല്ല് ഒന്നര ഒന്നേ 25 1:30 ഒരു ബെല്ലടി കേൾക്കുമ്പോൾ ശിവൻ അങ്ങോട്ട് കയറിയാ മതി.
1: ഭക്ഷണം
0: അപ്പൊ റെഡി, മേശപ്പുറത്ത് റെഡി ആയിരിക്കും. നമ്മളെ കൂടെ സഹപ്രവർത്തകരൊക്കെ എന്താ ചെയ്യാ? അവരൊക്കെ ചോറ് കൊണ്ടുവരുമോ? എങ്ങനെയാ? കഴിച്ചോളി. ബെല്ലടിക്കുമ്പോ തന്നെ അവരും കഴിച്ചോളണം. സഹപ്രവർത്തകർക്ക് നമ്മള് ബെല്ലടിക്കും, നമ്മളെ കൂടെ വന്നാ പിന്നെ നമ്മളെ കാര്യം പൊക്കായിരിക്കും. ഏ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ഭക്ഷണത്തിലൊക്കെ അല്ലേ ഒരു സന്തോഷം അല്ലേ? എന്ത് വേണമെങ്കിലും ആവാം, കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് കൊടുക്കും. അതെ അല്ലേ, അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നമ്മള് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മള് അത് അതിനുള്ള ഒരുക്കങ്ങളോട് കൂടിയല്ലേ എല്ലാരും പോവാ. എത്ര കാലമായി ഇവിടെ ഷോപ്പ്? കൊറേ ആയോ?
1: ഷോപ്പ് ഒരു 10 രൂപ കൊല്ലത്തിൽ ജാസ്തി.
0: അതൊരു സൗകര്യമായി അല്ലേ, നമുക്ക് യാത്ര ചെയ്യണ്ട. എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയാല് ശിവനെ പോലെ ഞങ്ങൾക്കും സന്തോഷമുണ്ട്.
1: പങ്കെടുത്തിട്ടുണ്ട്
0: കൊറേ മുമ്പാണ്.
1: പിന്നെ നമ്മളിവിടെ കസ്റ്റമറൊക്കെ ഉണ്ട്.
0: അതെയാ?
1: മറ്റേ
0: അവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഫാഷൻ ഇതിന്റെയൊക്കെ പറയും.

0: ഇതിലുള്ള കരങ്ങൾ ശിവന്റെ പോലുള്ള ആൾക്കാരും കൂടിയാണ് അവരൊക്കെ ഏറ്റവും മോഡേണായിട്ട് രസിപ്പിക്കുന്നത്. ആ അങ്ങനെ പലരുണ്ട് അല്ലേ. അപ്പൊ ഒരു
1: അത്യാവശ്യം.
0: ആ ഓക്കെ ആയിക്കോട്ടെ, സന്തോഷം. കൊടുക്കാം പാട്ട് കൊടുക്കാട്ടോ. ഓക്കെ, അവിടെ ഷോപ്പിൽ എല്ലാരും കേട്ടിരിക്കുന്നില്ലോ അല്ലേ, അവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണേ. അതുപോലെ വീട്ടിൽ ബെല്ലടിക്കുന്ന ആളോടും. ഓക്കെ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
5: ഹലോ.
4: ആ, ഇതാരാണ്? സുമതി ചേച്ചിയാണോ?
5: ഞാൻ സുമതിയാണ്, എന്റെ പേര്.
4: ആ, എവിടെയാ സ്ഥലം?
5: ഇത് കോഴിക്കോട് കുണ്ടുപറമ്പിലാണ്.
4: ഓക്കെ, എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ?
5: വിളിച്ചിട്ട് കിട്ടിയാൽ വലിയ സന്തോഷം. വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് കിട്ടുന്നെ.
4: അതെ,
5: നമ്മൾ കേൾക്കാറുണ്ട്, ഗാനോത്സവം കേൾക്കാറുണ്ട്.
4: ആ, ഓക്കെ.
5: അയക്കാൻ തോന്നിയത്
4: നന്നായി. എന്തായാലും ഇപ്പൊ നമുക്ക് പരിചയപ്പെടാൻ ഒരു അവസരമായല്ലോ. അങ്ങനെ.
5: അതെ സാർ, നന്നായി. ഞാൻ ഇങ്ങനെ ഞങ്ങളെ കുടുംബ പരിപാടിയിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും.
4: ഓ, അതെയോ? ഓക്കെ.
5: കരോക്കെ ഇട്ടിട്ട് പാട്ട് പാടാറുണ്ട്.
4: അപ്പൊ അങ്ങനെ
5: നമ്മള്,
4: എന്നാലും അങ്ങനെ ഒരു സന്തോഷമാണല്ലോ. അപ്പൊ സംഗീതം ഒരു ആശ്വാസവും സന്തോഷവുമാണ്.
5: അതെ സാർ.
4: ഈ കുടുംബത്തിൽ അങ്ങനെ കൂട്ടായ്മകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമോ?
5: കൂട്ടായ്മ ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു കുടുംബ കൂട്ടായ്മ.
4: അതെങ്ങനെയാ? അതിന്റെ ഒരു പീരിയോഡിസിറ്റി എങ്ങനെയാ? രണ്ടാഴ്ച കൂടുമ്പോ അങ്ങനെയാണോ? എന്തെങ്കിലും
5: മാസത്തിലൊരിക്കെ, മാസത്തിലൊരിക്കെ.
4: എന്താണ് നിങ്ങളുടെ ഫാമിലി തറവാട്ടുകാരെ കൂടി ചേർന്നിട്ടാണോ?
5: എന്റെ അച്ഛന്റെ തറവാടാണ്, എടക്കമന മഞ്ഞുളി.
4: ഓഹോ. ഓ, അവര് എല്ലാരും ഈ പ്രദേശത്താണോ?
5: ഈ പ്രദേശത്തും അല്ലാതെ ഉണ്ട്, കുറച്ച് ദൂരെ പേരാമ്പ്ര, പിന്നെ മെഡിക്കൽ കോളേജിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്.
4: അപ്പൊ എന്തായാലും അച്ഛന്റെ കുടുംബക്കാരായിട്ടുള്ള ഒരു സൗഹൃദ സ്നേഹം ഒക്കെ തുടരുന്നു.
5: അതെ സർ.
4: എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? അതോ നമ്മള്?
5: ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് റിട്ടയർ ചെയ്തതാണ്.
4: ഓ, അതെയോ? അവിടെ ഒരു മ്യൂസിക്കിന്റെ വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ ജീവനക്കാരുടെ ഇടയില്, ഇല്ലേ? ആ, നമ്മള് പല പല പ്രോഗ്രാമിലും അവിടെ ഉള്ളവർ പങ്കെടുക്കുകയും പാട്ടുകള് ആവശ്യപ്പെടുകയും പാടുകയും ഒക്കെ ചെയ്ത ഓർമ്മയുണ്ട് എനിക്ക്. അതാ ഞാൻ ചോദിക്കാൻ കാരണം.
5: ഇപ്പൊ
4: വിരമിച്ചിട്ട് കുറച്ചായോ?
5: വിരമിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു.
4: ഓക്കെ. അപ്പൊ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി ഇതുപോലെ നമ്മുടെ അച്ഛന്റെ വീട്ടിൽ കുടുംബക്കാരെ കൂടുന്ന മാതിരി യൂണിവേഴ്സിറ്റി കുടുംബക്കാര് കൂടാറില്ലേ?
5: കൂടാറുണ്ട്. വാർഷിക മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്, അതിന് പോവാറുണ്ട്. അപ്പോൾ പാട്ടൊക്കെ പാടാറുണ്ട്.
4: ഇപ്പൊ എന്തായാലും രണ്ടുപേരും പാടിയിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. നീല ജലാശയല്ലേ കേൾക്കണ്ടേ?
5: അതെ സർ.
4: അംഗീകാരം.
5: അംഗീകാരം.
4: അപ്പൊ ആട്ടെ, ചേച്ചിയുടെ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് അതിലേക്ക് പോവാം.

0: ഓക്കെ സർ.
1: ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം പാട്ട് കേൾക്കാൻ കഴിഞ്ഞല്ലോ. ബാക്കി നമുക്കിനി എസ് ജാനകിയുടെ സ്വരത്തിൽ കേൾക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ സ്നേഹാന്വേഷണം വീട്ടുകാരോടും അതുപോലെ ഈ ഫാമിലിയും മെമ്പേഴ്സിനോടൊക്കെ കേട്ടോ.
0: ഓക്കെ സർ.
1: ഓ വെൽക്കം വെൽക്കം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാൻ വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി. നമ്പർ 9400224440. തിരിച്ചു വിളിക്കാം. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: സി എസ് മീനാക്ഷിയാണ്?
1: അതെ അതെ, കോഴിക്കോട് തന്നെയാണ്, മീനാക്ഷിയാണ്.
0: അതെ, ഒരുപാട് കുറേ പേർക്കൊക്കെ സി എസ് മീനാക്ഷി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അറിയും. കാരണം പല പരിപാടികൾ ആകാശവാണിയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള പ്രക്ഷേപക എന്ന നിലയിൽ, എഴുത്തുകാരി എന്ന നിലയിൽ, പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു സംഗീതജ്ഞ എന്ന നിലയിലൊക്കെ പലരും അറിയണ്ടാവും.
1: അതെ അതെ, വളരെ സന്തോഷം. അതില് എല്ലാ ഉപരി ചെറുപ്പം മുതലേ ആകാശവാണിയുടെ ഒരു കേൾവിക്കാരിയാണ്, ആസ്വാദകയാണ്.
0: അതെ, അതാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്.
1: അതെ, ഇപ്പോഴും എല്ലാ പരിപാടിയും രാവിലെ മുതലുള്ള പരിപാടികൾ കേൾക്കാറുണ്ട്.
0: അതെ, ഞങ്ങള്
1: കോഴിക്കോടെ കുറിച്ചിട്ടുള്ള സ്മരണകളും പാട്ടിന്റെ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഇതുണ്ടായിരുന്നു കിരമ്പരയ്ക്ക് പണ്ട്.
0: ഗാനലോക വീഥികളിൽ,
1: അത് തന്നെ, ഗാനലോക വീഥികളിൽ അത്തരം പരിപാടികളെല്ലാം, അതിന്റെ എല്ലാം സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ ഞാൻ ഒരുപാട് നാളായിട്ട് കേൾക്കാത്തൊരു പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ച് വിളിച്ചതാണ്.
0: തീർച്ചയായിട്ടും
1: നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടും, പക്ഷെ ആകാശവാണിയിലൂടെ കേൾക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെയാണ്. അതുകൊണ്ടാണ്.
0: എന്തായാലും സന്തോഷം, ചില സർപ്രൈസുകൾ ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ മെസ്സേജസ് ഇങ്ങനെ നോക്കുമ്പോഴേ. അപ്പൊ കണ്ടപ്പോ എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. ആ പാട്ട് കേൾക്കാം. ഹോട്ടൽ ഹൈ റേഞ്ചിലെ പാട്ടല്ലേ ആവശ്യപ്പെട്ടിരുന്നല്ലേ?
1: അതെ അതെ,
0: സ്നേഹസ്വരൂപിണി മനസ്സിൽ നീ ഒരു ഉറങ്ങുന്ന ആ പാട്ട് അല്ലേ?
1: അതെ,
0: ഈ പറഞ്ഞ പോലെ ഹൈ റേഞ്ചിലെ മറ്റു പല പാട്ടുകളും പോയിട്ടുണ്ടെങ്കിൽ ഇത് അത്ര തവണ എനിക്ക് ഒന്ന് അധികം കേൾപ്പിച്ചിട്ടില്ല എന്ന്
1: തോന്നുന്നുണ്ട്.
0: ഇപ്പോഴും നാളെ കഴിഞ്ഞ ദിവസം എന്തോ ഒരു പ്രോഗ്രാമിൽ എവിടെയോ ഒരു ഭാസ്കർ മാസ്റ്ററുടെ ഒരു പ്രസന്റേഷൻ എവിടെയോ ചെയ്തതായിട്ട് എവിടെയോ കണ്ടുലോ?
1: അതെ അതെ, കുന്നംകുളത്തൊരു പരിപാടി ഉണ്ടായിരുന്നു.
0: അതെ അല്ലേ,
1: ഭാസ്കർ മാസ്റ്ററുടെ പെൺ കഥാപാത്രങ്ങളുടെ പാട്ടുകളാണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു
0: പ്രഭാഷണം അല്ലേ? പാട്ട് ഒരു പാട്ടുകൾ പാട്ട് പാടുക, അവതരിപ്പിക്കുക, അതിനെ കുറിച്ചുള്ള പ്രഭാഷണം എല്ലാം കൂടി ചേർന്നിട്ടുള്ള അവതരണമായിരുന്നു അല്ലേ?
1: അതെ അതെ അതെ.
0: കണ്ടപ്പോ ഒരു കൗതുകം തോന്നി, കാരണം അങ്ങനെ ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു ഒരു പ്രത്യേക ഒരു അദ്ദേഹത്തിന്റെ നായിക, അദ്ദേഹം സൃഷ്ടിച്ച നായികമാർക്ക് വേണ്ടി എഴുതിയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ.
1: എന്തായാലും
0: സന്തോഷം. ഓക്കെ, എന്നാ നമുക്ക് ഈ പാട്ട് കേട്ടാലോ.
1: ഓ ശരി.
0: അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു
1: വളരെ സന്തോഷം
0: പങ്കെടുക്കാൻ വേണ്ടി ഒരു മെസ്സേജ് ഇട്ടതിൽ പ്രത്യേക നന്ദി.

0: ഹലോ, നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താമോ? പേര് ഇതിൽ
1: ഹബീബ.
0: ഓക്കെ, ഹബീബ അബ്ദുള്ള. കൊറേ പ്രാവശ്യമായിട്ട് ഹായ് ഇടുന്നു. നമ്മള് പരിപാടി വിളിച്ചിട്ടില്ലേ?
1: കൊറേ മുന്നേ, ഒരു 5-8 മാസം മുന്നേ.
0: അതെ, അതിനുശേഷം പിന്നെ ഒരു ബന്ധവും ഇല്ല.
1: പിന്നെ ഇല്ല.
0: ആകാശവാണി അങ്ങോട്ട് പിന്നെ ആ ഭാഗം നോക്കുന്നില്ല.
1: ഞാൻ നോക്കായില്ല. ഞാൻ
0: നിങ്ങളല്ല, ഇവിടുന്ന് അങ്ങോട്ട്.
1: ആ, അങ്ങോട്ട് ആയിട്ടിടില്ലേ. ആയിപ്പോഴാ അടുത്ത. അപ്പൊ മെഞ്ഞാന്ന് ഇതേമാതിരി കണ്ടപ്പെട്ട്.
0: ഓ ഹോ ഹോ ഹോ ഹോ.
1: കഴിഞ്ഞ തിങ്കളാഴ്ച.
0: ആ ശരി, എന്തൊക്കെയാ വിശേഷം?
1: വിശേഷം സുഖം.
0: നമുക്ക് സ്ഥിരമായിട്ട് പരിപാടി കേൾക്കുന്ന ആളാണല്ലോ അല്ലേ? ഇപ്പോ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ? എല്ലാരും അതോ എല്ലാരും ഓരോ വഴിക്ക് തിരിഞ്ഞോ?
1: അല്ല, വീട്ടില് ഭർത്താവുണ്ട്, ഭർത്താവ് മക്കളുണ്ട്, 4 പെൺകുട്ടികളെ കെട്ടിച്ച്.
0: അതാ ചോദിച്ചേ. അതെ, അവരങ്ങനെ ആരും ഇപ്പൊ ഇല്ലാന്ന് തോന്നുല്ലേ?
1: ഇപ്പൊ ആരില്ല, വെക്കേഷന് കഴിഞ്ഞു പോയി എല്ലാരും.
0: ഇവിടെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ടോ?
1: കോഴിക്കോട് ഭാഗത്ത് 3 ആളുണ്ട്. ഒരാള് മലപ്പുറം ജില്ലയിലെ താനൂര്.
0: ആ, അപ്പൊ താനൂർക്ക് ഇടയ്ക്ക് വിരുന്ന് പോക്കില്ലേ?
1: ഓ, പോവും പോവും.
0: അപ്പൊ വെക്കേഷൻ ഇപ്പൊ ആകെ ബഹളായിരിക്കും.
1: ജോലിക്കാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ പോയാൽ വീട്ടിൽ ആളുണ്ടാവില്ല, പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല.
0: അതെ,
1: പോകാൻ പറ്റുള്ളൂ.
0: അതെ, അവരും എല്ലാരും വീട്ടിലുള്ളപ്പോഴേ ചെന്നിട്ട് കാര്യമുള്ളൂ.
1: കാര്യമുള്ളൂ.
0: എന്തായാലും അബ്ദുള്ളക്ക് അവിടെ ഉണ്ടോ?
1: അബ്ദുള്ളക്കണ്ടോ?

0: ആ
1: ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: അപ്പോൾ നദിയിലെ കായാമ്പൂ കണ്ണില്ല, ആ പാട്ടാണ് വേണമെന്ന് പറഞ്ഞേ. കൊടുക്കാം. വയലാർ യേശു ദേവരാജൻ ടീം യേശുദാസ് പാടിയ ഗാനം അല്ലേ?
0: ആ
1: ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം.
0: ആയിക്കോ
1: ഓക്കെ
0: ആയിക്കോട്ടെ.
1: ആ

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സർ.
0: ദിനേശ് കുമാറാ?
1: ദിനേശ് കുമാർ.
0: എവിടെയാ സ്ഥലം?
1: കുരുവട്ടൂർ.
0: കുരുവട്ടൂർ. ഇതൊക്കെയാണ് ദിനേശ് ഭായ്?
1: നല്ല വിശേഷം.
0: ഉഷാറായിരിക്കുന്നോ? ഇപ്പോ മഴ വിട്ടതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉറപ്പായിട്ടും.
1: നല്ല ചൂടാണ്.
0: ഇന്നിപ്പോ തുടക്കം മുതലേ രാവിലെ പുറത്തിറങ്ങി. കാലാവസ്ഥ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നു.
1: നല്ല മാറ്റമുണ്ട് കാലാവസ്ഥയിൽ.
0: ദിനേഷ് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണോ?
1: ഞാന് ഒരു പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്.
0: പഞ്ചകർമ്മ ചികിത്സാലയത്തിലോ? അപ്പൊ ഈ സമയം നിങ്ങളുടെയൊക്കെ കൂടുതൽ ആൾക്കാര് ഇതുപോലെ ക്ലയൻസ് ഒക്കെ വരുന്നൊരു സമയല്ലേ ഈ വർഷകാലം?
1: കുറച്ചുകൂടി മഴയായിട്ടില്ലല്ലോ.
0: അതെ, ഈ മഴയിൽ ഇത്ര പോരാ അല്ലേ? ഇപ്പൊ നമ്മള് ആൾക്കാരെ ഈ എണ്ണ തോണിയിലെ കൊണ്ടിട്ടല്ല, അവര് പൊരിഞ്ഞ് ഒരു ഫ്രൈ ആയി മാറും.
1: സ്റ്റീമൊന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല.
0: അവര് ഇറങ്ങി ഓടിക്കളയും അല്ലേ? സാധാരണ ഏത് എവിടെ നിന്നുള്ള ആൾക്കാരൊക്കെയാ വരാറ്? കോഴിക്കോട് ഭാഗത്താണോ അതോ പുറത്തുനിന്നാണോ?
1: കോഴിക്കോട് ഭാഗത്തുനിന്ന്. ഞാൻ മുക്കത്ത് വർക്ക് ചെയ്തു. മുക്കത്ത് ഐ ലൈഫ് ഒക്കെ അറബികളൊക്കെ വരലുണ്ടായിരുന്നു.
0: അതെയോ?
1: വരലുണ്ടായിരുന്നു. യൂറോപ്യൻസും
0: വരാറുണ്ട് അല്ലേ? എത്ര അവര് സാധാരണ

0: എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാറ്?
1: രോഗത്തിന്റെ അവസ്ഥക്ക് അനുസരിച്ചാണ്, 21 കുറച്ച് ദിവസമൊക്കെ തങ്ങും അവിടെ.
0: ആ ഈ പുറത്തുനിന്ന്
1: കണ്ടിട്ടൊക്കെ പോലും.
0: അതെ, പുറത്തുനിന്ന് വരുന്നവർ അവരുടെ പ്രധാന എയിൽമെന്റ്സ്, അവരുടെ അസുഖാവസ്ഥ എന്തായിട്ടാണ് വരാറ്? പൊതുവേ
1: പല അസുഖങ്ങളും, തളർന്ന കേസുകൾ, അങ്ങനത്തെ കേസുകൾ ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. തടി കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടായിരുന്നു.
0: പഞ്ചകർമ്മയാണെങ്കിലും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലേ?
1: ചെയ്യും.
0: ദിനേഷ്, ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കുറച്ചായോ?
1: ഞാൻ കുറെ കാലം 2006-2007.
0: ആ 20 വർഷത്തോളായി അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. ദിനേഷിന്റെ പ്രിയ ഗാനം മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി അല്ലേ?
1: എനിക്ക് ജയചന്ദ്രൻ സാറിന്റെ കുറച്ച് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്.
0: ഒരു ജയേട്ടന്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്ര അല്ലെങ്കിൽ ഗാനമേളകളൊക്കെ ഉണ്ടാകുമ്പോ പോയി
1: കേട്ടിട്ടുണ്ടാവും
0: പറ്റിയില്ല. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ ഒരുപാട് അധികം ഉണ്ടാവാറുമില്ലെന്ന് തോന്നുന്നു.
1: മലബാർ മഹോത്സവത്തിനൊക്കെ പാട്ടുകളൊക്കെ
0: തുടങ്ങിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തായാലും പാട്ട് എവിടെയുണ്ടോ ദിനേഷ്? അവിടെയുണ്ട്. അതെ അതെ. ആ എന്തായാലും ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? അവസരം കയ്യിൽ നിന്ന് പോയി. അതെ അതെ, അദ്ദേഹത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് പാട്ടാണല്ലോ മഞ്ഞലയിൽ അല്ലേ? അതാണ് അതിനുള്ള, ഇങ്ങനെയുള്ള പ്രിയ ഗായകർക്കൊക്കെ ഉള്ള ഒരു കാര്യം, അവര് അനശ്വരമായി നിൽക്കും ആ ശബ്ദം, അതാണ് എന്റെ ഒരു ആശ്വാസം. എന്തായാലും പി ഭാസ്കരൻ ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് നൽകിയ പാട്ട് അല്ലേ?
1: സാറിന്റെ രണ്ടാമത്തെ പാട്ടല്ലേ അത്?
0: ആ അതെ, കളിത്തോഴൻ എനിക്കൊന്ന് മഞ്ഞലയിൽ, അതെ ആദ്യം ആദ്യത്തെ പാട്ട് ഇത്, ആ ഫസ്റ്റ് പുറത്തു വന്ന ആദ്യത്തെ പാട്ട് ഇതാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എന്തോ ഒരു, ആ എനിക്ക് അതെ, എനിക്കത് കൃത്യം ഞാൻ എന്റെ ഓർമ്മയിലില്ല. ആദ്യം ശബ്ദലേഖനം ചെയ്ത മറ്റൊന്ന് പുറത്തു വന്ന ആദ്യം ഇതോ, അങ്ങനെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഒരു പിരിവുണ്ട്. ആ എന്തായാലും 66 ഇറങ്ങിയ അതെ, ഇത് ആ അങ്ങനെയല്ലേ, 60 കൊല്ലം പഴക്കമുണ്ടെന്ന് മാത്രം, 66 ഇറങ്ങിയ പാട്ടാണ്. ഓക്കെ ദിനേശ്, കൊടുക്കാം.
1: ഓക്കെ,
0: ആ വെൽക്കം.

0: ഒരു വളരെ യാദൃശികമായാണെങ്കിലും നമുക്ക് അങ്ങോട്ട് ഒരു പാട്ട് കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ. സന്തോഷം. സ്വപ്നത്തിലെ പാട്ടല്ലേ ആവശ്യപ്പെട്ടല്ലേ? സൗരയൂഥത്തിൽ അല്ലേ?
1: സൗരായുധത്തിൽ വിടർന്നൊരു കല്യാണ സൗഗന്ധികമല്ലോ ഭൂമി, അതിൽ സൗവർണ പരാഗമാണോ മനലി, അതിൽ സൗരഭമാണെന്റെ സ്വപ്നം സ്വപ്നം സ്വപ്നം സ്വപ്നം.
0: അമൃതയുടെ വോയിസും ഈ ഇത് പാടിയ വാണി ജയറാമിന്റെ വോയിസും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് ആരെങ്കിലുമൊക്കെ
1: പറഞ്ഞിട്ടുണ്ടാവുമല്ലോ
0: അല്ലേ? അങ്ങനെയല്ല, ഒരു ടോണൽ ടോണൽ സിമിലാരിറ്റി.
1: ഭയങ്കര ഇഷ്ടമാണ് വാണി ജയറാം.
0: അതെ, അത് അറിയാതെ ആ സ്നേഹം നമ്മുടെ വോയിസിനെ ഒരു മോൾഡ് ചെയ്തോന്ന് എനിക്ക് തോന്നുന്നു.
1: അപ്പൊ
0: എന്തായാലും സന്തോഷം കേട്ടോ, പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ,
0: റൈറ്റ്.

0: സ്റ്റാർട്ട് ചെയ്ത് വന്ദേ മാതരം സ്റ്റാർട്ട് ചെയ്താല് പിന്നെ സന്ധ്യക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ഓഫ് ചെയ്യൂ, അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഓൺ ചെയ്തിട്ട് രാത്രി 11 മണിക്ക് ചമ്പ് ഓഫ് ചെയ്യുള്ളൂ.
1: എന്തായാലും താങ്കളെ പോലെ ഇങ്ങനെ റേഡിയോയിനെ ജീവിതത്തിൽ ഒപ്പം കൂട്ടിയിട്ടുള്ള മനുഷ്യരുമായി സംസാരിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്കും ഉണ്ട് ഒരുപാട് സന്തോഷം.
0: അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ്. രാവിലത്തെ കോഴിക്കോടിന്റെ ഒരു പ്രോഗ്രാം എല്ലാം വരുന്നില്ലേ,
1: നമ്മുടെ തെരുവിന്റെ കഥ
0: മാത്രമല്ല, അതുപോലെ ഒത്തിരി ഒരുപാട് പരിപാടികൾ എല്ലാം നല്ല രസമുള്ള പരിപാടിയാണ്.
1: അങ്ങനെ ഒരു സ്ഥിരമായി കേൾക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ കിട്ടുമ്പോ പരിപാടികൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹവും ഉത്സാഹവും ഒക്കെ ഞങ്ങൾക്കും കൂടും.
0: അതെ അതെ അതെ, അതുപോലെ തന്നെ പിന്നെ ഈ 2.5 മണിക്ക് ഒരു ഗസൽ വരുന്നില്ലേ, എന്തൊരു രസമാണ് ആ ഗസൽ എന്നറിയോ.
1: അപ്പോ ഇപ്പം കുറെ അവിടെ തന്നെയാണോ സ്വദേശം?
0: ആ കാക്കയങ്ങാട് തന്നെ, പ്രോപ്പർ കാക്കയങ്ങാട് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിന് സമീപം.
1: അത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണല്ലോ അല്ലേ,
0: ഫേമസ് ആണ്.
1: ഇതുപോലെ പ്രത്യേകിച്ച് സംഗീതത്തെ ഉപാസിക്കുന്നവരൊക്കെ അവിടെ വന്ന് ഭജന ഇരിക്കുക അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ,
0: അരങ്ങേറ്റം ചെയ്യുക.
1: അതെ അതെ, ഓക്കെ. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ ഇടയായാലും സന്തോഷം. അപ്പൊ പാട്ട് നമുക്ക് വേണ്ടത് കള്ളിച്ചെല്ലമ്മ,
0: കരിമുകിൽ കാറ്റുന്ന പഴയ
1: ഗാനം. അപ്പൊ കേൾപ്പിക്കാട്ടോ.
0: ആയിക്കോട്ടെ.
1: എന്തായാലും ഇതുപോലെ ആകാശവാണിയോടൊപ്പമുള്ള അനുയാത്ര തുടരട്ടെ.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ശരി,
0: ഓക്കെ,
1: ഓ വെൽക്കം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാർ.
0: ഇത് സോമൻ നമ്പ്യാരാണോ?
1: അതെ അതെ അതെ അതെ,
0: ഇരിട്ടി കാക്കയങ്ങാട് അല്ലേ?
1: ഇരിട്ടി കാക്കയങ്ങാട്. ഓക്കെ ഓക്കെ.
0: അപ്പോ റിയൽ എഫ് എം അവിടെ കണ്ണൂരുണ്ടായിട്ടും കോഴിക്കോട് നിലയത്തിനോടുള്ള ഒരു സ്നേഹം വിട്ടിട്ടില്ല?
1: ഇല്ല, കാരണം ഇത് നമുക്ക് നല്ല ക്ലിയർ ആണ് ഇവിടെ.
0: അങ്ങനെയോ?
1: അതാണ് അതിന്റെ പ്രത്യേകത. അത് മാത്രല്ല, രാവിലെ 5:50

0: From 13 countries. More from our correspondent.
1: MIFF, the much-awaited biennial film festival for non-feature films, will open with the animated work Good Luck to You All, directed by Caudal Barker, the short fiction Agapito, directed by Arvind Bellarmino and Kayla Danel Romero, and the documentary Time and Water, directed by Sara Dosa. Master filmmaker David Attenborough will be honored with the screening of his two films under centenary tribute. The 19th MIFF will also feature 10 masterclasses and 5 open forum discussions. The festival will confer 18 awards across international and national competition categories. Ankita Apte, Akashwani News, Mumbai.
0: The India Meteorological Department, IMD, has forecast heavy to very heavy rainfall over parts of northeast India, sub-Himalayan West Bengal till tomorrow. The weather agency has issued an orange colour warning for thunder squall conditions over Rajasthan, East Uttar Pradesh, Odisha and West Madhya Pradesh today. IMD said conditions are favourable for further advance of southwest monsoon into more parts of Maharashtra, some parts of Karnataka, Telangana, Andhra Pradesh, West Bengal, Odisha, Jharkhand, Bihar and South Chhattisgarh during the next 4 to 5 days. India's Wholesale Price Index, WPI-based inflation, accelerated to 9.68% year-on-year in May under the newly released WPI series, compared with 8.26% in April under the old series. The release marks the first major revision of India's wholesale inflation series in over a decade, with the base year updated from 2012 to 2023. Data released by the Ministry of Commerce and Industry showed that the rise in inflation last month was primarily driven by higher prices of mineral oils. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with his Slovak counterpart Robert Fico in Bratislava today. 52nd G7 summit set to begin in French city of Avignon this evening. Prime Minister Modi to participate in outreach sessions tomorrow. India welcomes peace deal between Iran and the United States, says it will help restore peace and stability in the region. Sensex jumps over 1,100 points as global crude oil prices tumble up to over 4% amid US-Iran peace deal. Union Finance Minister Nirmala Sitharaman assures adequate buffer stock of food grains in the country despite El Nino conditions. United Kingdom announces social media ban for children under 16. And in FIFA World Cup 2026, Spain to take on Cabo Verde in Group H clash at Atlanta Stadium in the United States this evening. With that, we end the midday news.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി
3: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 46-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സിന്ധു വിജയൻ, നിതുന നെവിൽ, കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
4: റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിലെ നിഷ്ഠൂരമായ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ലൂഷിൻ നിക്കോവും കുടുംബവുമായി തെറ്റുകയും പ്രതിശ്രുത വധു ഡോണിയ തന്നെ ലൂഷിനെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്നു. ലൂഷിൻ ആ വൈരാഗ്യത്തിലാണ്. കുതിരവണ്ടി അപകടത്തിൽ മരിച്ച മർമലഡോവും ഭാര്യ കാതറീനയും മകൾ സുന്ദരിയായ സോണിയയുമൊക്കെ നിക്കോവിന് പ്രിയപ്പെട്ടവരാണ്. മർമലഡോവിന്റെ വീടിന് തൊട്ടടുത്ത് ആൻഡ്രി എന്ന പുരോഗമനവാദിയുടെ മുറിയിലാണ് ലൂഷിൻ ഇപ്പോൾ താമസിക്കുന്നത്. മർമലഡോവിന്റെ വീട്ടിൽ ശവസംസ്കാരത്തോടനുബന്ധിച്ച് ഒരു വിരുന്ന് നടക്കുന്നിടത്തേക്ക് ലൂഷിനും ആൻഡ്രിയും വരുന്നു. സോണിയ തന്റെ മുറിയിൽ നിന്ന് 100 രൂബിൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് അവളെ അധിക്ഷേപിക്കാൻ നടത്തിയ ലൂഷിന്റെ ശ്രമങ്ങളെല്ലാം ആൻഡ്രി പൊളിച്ചടുക്കുന്നിടത്താണ് ഈ രംഗം ആരംഭിക്കുന്നത്.

0: കഴിഞ്ഞ് വൈകാതെ സോണിയ താമസിക്കുന്ന ഒറ്റമുറിയിലേക്ക് ആശ്വാസം തേടി നിക്കോവ് എത്തും. ഇരട്ട കൊലപാതകത്തിൻ്റെ ചുമക്കാനാവാത്ത ഭാരം നിക്കോവ് അവിടെ ഇറക്കി വയ്ക്കുമോ?
1: എന്തൊരു ചതിയനാടോ താൻ! നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് ആ നോട്ട് ഇവളുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു, ഞാനത് വ്യക്തമായി കണ്ടു.
2: ഓ, എന്ത് നുണയാണിത്!
1: ഞാനെല്ലാം കണ്ടു. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ ലൂഷ്യൻ ഞാൻ എല്ലാം കണ്ടെന്ന്?
2: ഞാൻ എന്തിനങ്ങനെ ചെയ്യണം?
1: അയ്യോ, അതെനിക്കറിയില്ല. എന്നാ ഞാൻ കണ്ടതാ നിങ്ങൾ 10 രൂപൾ സോണിയക്ക് കൊടുക്കാൻ പോകുമ്പോ 100 രൂപൾ നോട്ട് കൂടി എടുക്കുന്നത്. ഞാൻ അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്നത് കൊണ്ട് അത് വ്യക്തമായിട്ട് കണ്ടു.
3: ആൻഡ്രേ, ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഒരാൾ മാത്രമേ സോണിയക്ക് വേണ്ടി സംസാരിച്ചുള്ളൂ. അവൾ ഒരു അനാഥയാണ്. ദൈവമാണ് നിങ്ങളെ അയച്ചത്.
2: അസംബന്ധം! ഇത് തികച്ചും അസംബന്ധമാണ്.
4: എങ്ങനെ അസംബന്ധമാകും? നിങ്ങൾ ചെയ്തത് കണ്ടവരുണ്ടല്ലോ. അല്ലെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാതിരുന്നാലേ ആശ്ചര്യമുള്ളൂ. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ഈ സംഭവത്തിന്റെ തുടക്കം മുതൽ ഇതിനു പിന്നിൽ എന്തോ വൃത്തികെട്ട ഗൂഢാലോചന നടക്കുന്നുണ്ടാകുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഇയാൾ ഈയിടെ എന്റെ അനുജത്തിയുമായി വിവാഹ നിശ്ചയം നടത്തിയതാണ്. എന്നാൽ പീറ്റേഴ്സ്ബർഗിൽ വന്ന ഇയാൾ ആദ്യ സന്ദർശനത്തിൽ തന്നെ എന്നോട് വഴക്കിട്ടു. ഞാൻ ഇയാളെ ആട്ടിപ്പുറത്താക്കി.
1: അങ്ങനെ തന്നെ വേണം.
4: ആൻഡ്രി, നിങ്ങളുടെ മുറിയിലാണ് ഇയാൾ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ വഴക്കുണ്ടാക്കിയ ദിവസം തന്നെ, അതായത് മെനഞ്ഞാന്ന്, ഇവിടെ വെച്ച് ശവസംസ്കാരം നടത്തുന്നതിനായി കുറെ പണം കൊടുക്കുന്നത് അയാൾ കണ്ടു. മരിച്ചുപോയ മർമല ഡോവിന്റെ സുഹൃത്തെന്ന നിലയിലാണ് ഞാൻ അത് കാതറീനയ്ക്ക് നൽകിയത്. ഇയാൾ എന്റെ അമ്മയ്ക്ക് എഴുതിയ കത്തിൽ എന്റെ പണം മുഴുവൻ കാതറീനയ്ക്കല്ല സോണിയക്കാണ് കൊടുക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. ഇയാൾ എന്നെ തകർക്കാനാണ് ഇത് ചെയ്തത്. സോണിയയുടെ അന്തസ്സും സന്തോഷവും എനിക്ക് വിലപ്പെട്ടതാണെന്ന് അയാൾക്കറിയാം. എന്നോട് നേരിട്ട് പ്രതികാരം ചെയ്യാനായിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്.
1: ആ പദ്ധതിയും പൊളിഞ്ഞു. ലൂഷ്യൻ, എന്റെ മുറിയിൽ ഇനി നിങ്ങളെ കണ്ടുപോവരുത്. ഉടനെ ഒഴിഞ്ഞു പൊക്കോളണം. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു കഴിഞ്ഞു. വഞ്ചകൻ!

0: ആരാ?
1: ഞാൻ റസ്കോൾനിക്കോവ്.
0: ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
1: ഇത് നമ്മുടെ ഒടുവിലത്തെ കൂടിക്കാഴ്ച.
0: ഇന്നലെയും ഇത് തന്നെ പറഞ്ഞു. എന്നിട്ടും നമ്മൾ ഇന്ന് കണ്ടു.
1: ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്ന് നിന്റെ അടുത്ത് വരികയാണെങ്കിൽ ആരാണ് എലിസബത്തെ കൊന്നതെന്ന് നിന്നോട് പറയാമെന്ന്.
0: അപ്പോൾ നിങ്ങൾ പറയണമെന്ന് ശരിക്കും ഉദ്ദേശിച്ചിരുന്നോ?
1: ഉദ്ദേശിച്ചിരുന്നു. അത് പറയാനാ വന്നിരിക്കുന്നത്.
0: എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം?
1: എനിക്കറിയാം.
0: അവർ അയാളെ കണ്ടുപിടിച്ചോ?
1: കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല.
0: അപ്പൊ പിന്നെ ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: നീയൊന്ന് ഊഹിച്ചു നോക്ക്.
0: എന്നാൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്തിനാണ്?
1: അയാളുടെ അടുത്ത സുഹൃത്താണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം, അയാൾ ഒരിക്കലും ലിസവറ്റെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അത് യാദൃച്ഛ്യമായി സംഭവിച്ചതാണ്. ആ വൃദ്ധ തനിച്ചായിരിക്കുമ്പോൾ കൊല്ലാൻ വേണ്ടിയാണ് അയാൾ അന്ന് ആ വീട്ടിൽ ചെന്നത്. ഒട്ടും വിചാരിക്കാത്ത സമയത്തപ്പോൾ ലിസവറ്റ് അവിടെ എത്തി. അതുകൊണ്ട് അയാൾക്ക് അവളെയും കൊല്ലേണ്ടി വന്നു.
0: ഭയങ്കരം. എങ്കിലും ആരാണത് ചെയ്തത്?

0: ഇപ്പോഴും നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ലേ? നീ ഒന്ന് നന്നായി ശ്രദ്ധിച്ചു നോക്കൂ എന്റെ മുഖത്തേക്ക്. ശ്രദ്ധിച്ചു നോക്കൂ, നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ കൊലയാളിയെ?
1: കരുണാമയനായ ദൈവമേ, നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ആ കൃത്യം ചെയ്തത്? നിങ്ങൾ എന്തിനിങ്ങനൊരു കൃത്യം ചെയ്തു?
0: നീ കൗതുകമുളവാക്കുന്ന ഒരു പെൺകുട്ടി തന്നെ സോണിയ. ഈ കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ?
1: ഈ ലോകത്ത് നിങ്ങളെ പോലെ ദുഃഖിതനായി ആരും ഉണ്ടാവുകയില്ല.
0: സോണിയ, ഇനി നീ എന്നെ ഉപേക്ഷിക്കുമോ?
1: ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ എന്നും നിങ്ങളെ പിന്തുടരും. ഞാൻ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകും. കരുണാമയനായ ദൈവമേ, ഞാൻ എത്ര നിർഭാഗ്യവതിയാണ്! എന്തുകൊണ്ട് നേരത്തെ നിങ്ങളെ കണ്ടുമുട്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല?
0: ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ.
1: വൈകിപ്പോയി. ഇപ്പോൾ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഒരുമിച്ച് കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അയാൾ ഒരു കൊലപാതകിയാണ്, അത് സത്യമാണോ? ഇതിന്റെ അർത്ഥം എന്താണ്? ഞാനിതെവിടെയാണ്?
0: സോണിയ, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല.
1: നിങ്ങൾക്കെങ്ങനെ, നിങ്ങളെപ്പോലൊരു സംസ്കാര സമ്പന്നനായ മനുഷ്യന് എങ്ങനെ ഇത്തരമൊരു ചിന്തയുണ്ടായി? നിങ്ങൾ എങ്ങനെ അത് ചെയ്തു? എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം?
0: ഞാൻ പറയാം, മോഷ്ടിക്കുവാൻ. സോണിയ, ദൈവിയത് നിർത്ത്.
1: നിങ്ങൾക്ക് വിശന്നിരുന്നോ? അത് നിങ്ങളുടെ അമ്മയെ സഹായിക്കാനായിരുന്നോ?
0: അല്ല സോണിയ, ഒരിക്കലുമല്ല. എനിക്കത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വാസ്തവത്തിൽ അമ്മയെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമല്ല വാസ്തവം. ദേവിയെ തന്നെ പീഡിപ്പിക്കല്ലേ സോണിയ?
1: ഇത് സത്യമാണോ? ദൈവമേ, ഇത് സത്യമാണോ? ആർക്കാണിത് വിശ്വസിക്കാൻ കഴിയുക? നിങ്ങൾ കയ്യിലുള്ള പണം മുഴുവൻ വാരിക്കോരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, എന്നിട്ടും കൊലയും കൊള്ളയും നടത്തുന്നു. നിങ്ങൾ കാതറീനയ്ക്ക് കൊടുത്ത പണം?
0: അല്ല സോണിയ, അതല്ല പണം. ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എന്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. റസുമിഹിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എന്റേതാണ്, എന്റെ സ്വന്തം.
1: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?

സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 46-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾ നിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, കാതറീൻ.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്.
5: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്.
4: പുത്തലത്ത് കണ്ണാശുപത്രി.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8-2 സമർപ്പിക്കുന്നത്.
8: ശോഭിക വെഡിംഗ്
9: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
10: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്.
11: ഹവാക്കർ സോഫ്റ്റി ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
12: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM-ൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
12: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
12: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0032.
13: 103.6 റിയൽ FM-ലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KS ചിത്ര പാടിയ ഗസലുകൾ കേൾക്കാം.

കെ എസ് ചിത്ര പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45 ആരംഭിക്കും.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റും 3 സെക്കൻഡും. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ലോകകപ്പ് ഫുട്ബോളിൽ വീണ്ടും 7 ഗോൾ ജയത്തോടെ ജർമ്മനി. എന്നാൽ ഇത്തവണ പ്രതിയോഗികൾ ബ്രസീലല്ല, താരതമ്യേന കുഞ്ഞൻ രാജ്യമായ കുറസോവ. 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ ആദ്യ ലോകകപ്പ് മത്സരം വലിയ തോൽവിയോടെ അവസാനിച്ചു. അപ്പോഴും നേടിയ 1 ഗോളിൽ തല ഉയർത്തിയാണ് കുറസോവ മടങ്ങിയത്. ഫെലിക്സ് മെച്ച 6 മിനിറ്റിൽ തന്നെ ജർമ്മനിക്കായി ഗോൾ കണ്ടെത്തി വേട്ടയ്ക്ക് തുടക്കമിട്ടു. ജർമ്മനി കൂടുതൽ ഗോളുകൾ നേടുമെന്ന സൂചന നൽകിയ ആ ഗോളിനു ശേഷം പക്ഷേ കുറസോവക്കാർ ആക്രമിച്ചു കളിക്കുന്നതാണ് കണ്ടത്. ഇതിന് ഉത്തരവും കിട്ടി. ജർമ്മനിക്കാരെ മൊത്തം നിശബ്ദമാക്കി. 21-ാം മിനിറ്റിൽ കുറസോവക്കാർ ആദ്യ ലോകകപ്പ് ഗോളിലൂടെ സമനില പിടിച്ചു. ലിവാന കൊമനൻസിയാണ് കുറസോവക്കാരുടെ ഭാഗ്യതാരമായത്. എന്നാൽ കരീബിയൻ ദ്വീപുകാരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. 38-ാം മിനിറ്റിൽ നിക്കോ ഷ്ലോട്ടർബെക്ക് ജർമ്മനിക്കായി ലീഡ് നേടി. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ കായ് ഹാവെറ്റ്സ് ജർമ്മനിയുടെ ലീഡ് 2 ഉയർത്തി. 88-ാം മിനിറ്റിലും ഗോൾ നേടി ഹാവെറ്റ്സ് ഇരട്ട ഗോളിനുടമയായി. 2-ാം പകുതിക്ക് ശേഷം കുറസോവക്കാർക്ക് ശ്വാസം വിടാൻ സമയം കിട്ടിയില്ല. 47-ാം മിനിറ്റിൽ ജമാൽ മുസിയാല, 68-ാം മിനിറ്റിൽ നതാനിയൻ ബ്രൗൺ, 78-ാം മിനിറ്റിൽ ഡെനിസ് ഉണ്ടാവ് എന്നിവരാണ് ജർമ്മനിക്കായി ഗോൾ അടിച്ചുകൂട്ടിയത്. 65% പന്ത് ജർമ്മൻ കാലുകളിലായിരുന്നു. 2014 ലോകകപ്പ് കിരീടം ചൂടിയ ജർമ്മനിക്ക് പിന്നീട് നടന്ന 2 ലോകകപ്പിലും ആദ്യ 2 കടക്കാനായിരുന്നില്ല. വീണ്ടും ഏഷ്യൻ മാജിക് കണ്ട മത്സരത്തിൽ കരുത്തരായ നെതർലാൻഡ്സിനെ സമനിലയിൽ തളച്ച് ജപ്പാൻ ലോകകപ്പിൽ വരവറിയിച്ചു. ഉയരക്കുറവും ശാരീരിക ക്ഷമതയും കുറവാണെന്ന് കളിയാക്കുന്ന ഏഷ്യൻ ടീമിന്റെ കരുത്ത് ശരിക്കും യൂറോപ്പ് അറിഞ്ഞു. നായകൻ വാൻ ഡിജിക്കിന്റെ ഗോളോടെ 51-ാം മിനിറ്റിൽ ഓറഞ്ച് പട മുന്നിലെത്തി. മിനിറ്റുകൾക്കകം തന്നെ ജപ്പാൻ തിരിച്ചടിച്ചു. 57-ാം മിനിറ്റിൽ നകാമുറയാണ് ജപ്പാനിനായി സമനില ഗോൾ നേടിയത്. 64-ാം മിനിറ്റിൽ വീണ്ടും നെതർലാൻഡ്സ് മുന്നിലെത്തി. മത്സരത്തിൽ നെതർലാൻഡ്സ് വിജയിക്കുമെന്ന് കരുതിയിരുന്ന സമയത്താണ് ജപ്പാൻ വീണ്ടും വീറുകാട്ടിയത്. നിശ്ചിത സമയത്തിന്റെ അവസാന മിനുട്ടിലാണ് കമാഡ ജപ്പാനെ സമനിലയിലെത്തിച്ചത്. 89-ാം മിനിറ്റിലായിരുന്നു കമാഡ ജപ്പാന്റെ സൂപ്പർ താരമായത്. തുർക്കിയെ 2 ഗോളുകൾക്ക് തകർത്ത് ഓസ്ട്രേലിയയും ലോകകപ്പിൽ മികച്ച തുടക്കം നേടി. നെസ്റ്റോറി ഇവാൻ ഗുണ്ടയും കോൺമെറ്റ്

0: ഫുമാണ് ഓസ്ട്രേലിയയ്ക്കായി ഗോൾ നേടിയത്. 27-75 മിനിറ്റുകളിലായിരുന്നു ഓസ്ട്രേലിയൻ ഗോൾ. തുർക്കി മികച്ച മുന്നേറ്റം നടത്തിയെങ്കിലും ഗോൾ നേടാനായില്ല. മത്സരം സമനിലയിൽ പിരിയുമെന്ന് വിചാരിച്ചിരിക്കുന്നതിനിടെ 90 മിനിറ്റിൽ ഗോൾ നേടി ഇക്വഡോറിനെ മറികടന്ന് ഐവറി കോസ്റ്റും ഗ്രൂപ്പ് ഇയിൽ വിജയം നേടി. ഡിയാലോയായിരുന്നു ഐവറി കോസ്റ്റിന്റെ ഏക ഗോൾ നേടിയത്. ടുണീഷ്യയെ 5 മുക്കി സ്വീഡനും ഗ്രൂപ്പ് എഫിൽ കരുത്തുകാട്ടി. ഇരട്ട ഗോളോടെ തിളങ്ങിയ അയാരിക്ക് പുറമെ ഇസാക്ക്, ഗ്വക്കറസ്, സ്വാൻബർഗ് എന്നിവരാണ് പട്ടിക തികച്ചത്. ഇന്ന് കരുത്തരായ ബെൽജിയവും മുഹമ്മദ് സലാഹിന്റെ ഈജിപ്തും ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ സൗദി അറേബ്യയുടെ എതിരാളി ലാറ്റിനമേരിക്കൻ കരുത്തരായ ഉറുഗ്വേയാണ്. ഇറാൻ ന്യൂസിലാൻഡ് മത്സരം നാളെ രാവിലെ 6:30. അവലോകനം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഷഹബാസ് വെള്ളില.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ മലയാളം ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നരിവേട്ട എന്ന ചിത്രത്തിനു വേണ്ടി സിദ്ധ ശ്രീറാമും സിതാര കൃഷ്ണകുമാറും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: ഇപ്പോൾ കേട്ടത് കൃഷ്ണ പെരുവണ്ണാനും സംഘവും അവതരിപ്പിച്ച തോറ്റമ്പാട്ടുകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് ദേവാനന്ദും സുജാതയും പാടിയ ഗാനം, ചിത്രം മീശമാധവൻ.

അടുത്ത ഗാനം കേൾക്കാം. വരത്തൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനാഥ് ഭാസിയും നസ്രിയ നസീമും പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം സുഷിൻ ശ്യാം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
6: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗോൾ എന്ന ചിത്രത്തിനു വേണ്ടി ദലേർ മെഹന്ദി പാടിയത്.

അടുത്ത ഗാനം കേൾക്കാം. കൃഷ് 3 എന്ന ചിത്രത്തിനു വേണ്ടി സുബിൻ ഗാർഗും അലിഷ ചിനോയും പാടിയത്. ഗാനരചന സമീർ അഞ്ജാൻ, സംഗീതം രാജേഷ് റോഷൻ.

ഇനി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. ഗാനരചന പി എ വിജയ്, സംഗീതം ഭരദ്വാജ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം എ ആർ റഹ്മാന്റെ സംഗീത നിർദ്ദേശത്തിൽ ഹരിഹരനും ചിത്രയും പാടിയത്, ചിത്രം ബോംബെ. ഈ ഗാനം എഴുതിയത് ഫൈറമുത്തു.

0: ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്. മുബാറക് ജ്വല്ലറി, കരുതൽ പൊന്നുപോലെ കരുതി.

0: വെക്കാം പൊന്നായും മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 6 മണിക്ക് കേൾക്കാം പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 crore കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇ സംഭാവന ചെയ്യുന്നത്. അടൽ ഭീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2

0: അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Road Rupee Kavach project for the Ambala division of Northern Railway. Kavach is an indigenously developed automatic train protection system designed to enhance operational safety. Railways has also approved 140 crore rupee Kavach project for the Ahmedabad division in Gujarat. Union Finance Minister Nirmala Sitharaman has said that the country has adequate buffer stock of food grains and there will be no shortage despite the impact of El Nino conditions. Speaking at the Mid-Mind Summit in New Delhi today, the Finance Minister stated that though the southwest monsoon rainfall this year is expected to be below normal, however, sufficient quantity of fertilizers is available for the Kharif crop season. In the FIFA World Cup 2026, Sweden thrashed Tunisia 5-1 in the Group F match in Mexico today. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Lakshadweep Vruttantham.
2: ലക്ഷദ്വീപിന്റെ തുറമുഖ മേഖലയിൽ ചരിത്രപരമായ വികസന വിപ്ലവം ചാർത്തുന്നതിനായി കടമത്ത്, കൽപ്പേനി എന്നീ ദ്വീപുകളിലെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ ചടങ്ങ് ഡമനിൽ നിന്നും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിർച്വലായി നിർവഹിച്ചു. കഴിഞ്ഞ 5-ാം തീയതി ഡമനിലെ സ്വാമി വിവേകാനന്ദ ഗ്രൗണ്ടിൽ വൈകുന്നേരം നടന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിന്റെ 4 പദ്ധതികളുടെയും തറക്കല്ലിടൽ കർമ്മം അദ്ദേഹം നിർവഹിച്ചത്. ഏകദേശം 885 കോടി രൂപയുടെ ചെലവ് വരുന്ന 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണങ്ങൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ കീഴിൽ സാഗർമാല പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് 4 ജെട്ടികളുടെയും നിർമ്മാണം ഒരുങ്ങുന്നത്. ലക്ഷദ്വീപ് തുറമുഖ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയാണ് 2 ദ്വീപുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവനും സുരക്ഷിതമായി ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രികരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ഇന്ധന ഐസ് വിതരണ കേന്ദ്രങ്ങൾ, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൗകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും. മത്സ്യബന്ധന മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് പകരുന്ന ഈ 4 പദ്ധതികളും ലക്ഷദ്വീപിന്റെ സമഗ്ര സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വിപ്ലവകരമായ വികസന കുതിപ്പിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി തുടരുന്ന നരേന്ദ്രമോദിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന്റെ ഭാഗമായി BJP ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപ് തലങ്ങളിലായി വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തുദ്വീപിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ BJP നാഷണൽ സെക്രട്ടറിയും മുൻ MP കൂടിയായ വിനോദ് സോങ്കർ പങ്കെടുത്തു. 22 വരെ നീളുന്ന ശുചീകരണ ക്യാമ്പയിനുകൾ, ഏക് പേട് മാക്കേ നാം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ, ദ്വീപതല പാർട്ടി യോഗങ്ങൾ എന്നിവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ ദ്വീപുകളിൽ ആരംഭിച്ചു. യാത്രി സുവിധാ ദിവസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി അഗത്തി വിമാനത്താവളത്തിലും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അഗത്തി എയർപോർട്ട് ഡയറക്ടർ മധുകുമാർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ലക്ഷദ്വീപിന്റെ തനത് നൃത്തകലാരൂപങ്ങളായ കോൽക്കളി, പരിചക്കളി, ദഫ്മുട്ട് എന്നിവയിലൂടെ യാത്രികരെ വരവേറ്റു. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ്, ക്വിസ്, പെയിന്റിംഗ് മത്സരങ്ങൾ, വിമാനത്താവള സന്ദർശനം, ഒപ്പം വിമാനത്താവളത്തിലെ വനിതാ ജീവനക്കാരെ ആദരിക്കൽ, ഹസ്വചിത്രങ്ങളുടെ പ്രദർശനം, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനായുള്ള പ്രത്യേക വേദികളും യാത്രി സുവിധാ ദിവസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി അഗത്തി വിമാനത്താവളത്തിൽ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിൽ കഴിഞ്ഞ 10-ാം തീയതി മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ അധ്യയന വർഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ബിത്ര ഉൾപ്പെടെയുള്ള 10 ദ്വീപുകളിലെ 32 സ്കൂളുകളിലായി 12,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പഠിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ മുന്നൊരുക്കങ്ങളാണ് എല്ലാ സ്കൂളുകളിലും പൂർത്തിയാക്കിയതെന്ന് എഡ്യൂക്കേഷൻ ഓഫീസർ ഇ രവീന്ദ്രനാഥൻ അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ ലഭ്യത, സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ സജ്ജീകരണം, കുടിവെള്ള സൗകര്യങ്ങൾ, ശുചിമുറികളുടെ പരിപാലനം എന്നിവയ്ക്കൊപ്പം CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയതായി ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 163 പ്രകാരമാണ് ലക്ഷദ്വീപ്

ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്ര പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദ്വീപുകളിലെ പ്രധാനപ്പെട്ട പൊതുസ്ഥലങ്ങൾക്ക് ചുറ്റും നിശ്ചിത ദൂരപരിധിയിലാണ് നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ അഗത്തി, അമിനി, കവരത്തി, അന്ത്രോത്ത് എന്നീ ദ്വീപുകളിൽ നടന്ന പ്രതിഷേധ സമരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്ര IAS അറിയിച്ചു. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഓരോ പൗരന്റെയും പ്രതിഷേധിക്കുവാനുള്ള അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് ലക്ഷദ്വീപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് ശിവം ചന്ദ്ര അറിയിച്ചു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് 6:50 വയലും വീടും, തുടർന്ന് 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പുകൾ. 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ, തുടർന്ന് 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 8:00 8:40 10:30 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. 9:00 ന്യൂസ് അറ്റ് 9. 9:15 വിദ്യാഭ്യാസ രംഗം, സുചിത്ര കെ സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി, തുടർന്ന് 11:00 ലളിതഗാനം കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കേൾക്കാം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആറുമണിക്ക് കേൾക്കാം വചനാമൃതം, എ കെ ദിനേശൻ അവതരിപ്പിക്കുന്നു. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കേൾക്കാം. 6:30 കാവ്യാഞ്ജലിയിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, ആലപിക്കുന്നത് ഡോക്ടർ സി വി ജിഷ മേരി. തുടർന്ന് പ്രഭാതഗീതം, തുടർന്ന് ശ്രദ്ധ, പ്രായോജകർ, മുബാറക് ജ്വല്ലറി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 7:00 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം പരിപാടിയിൽ ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ പങ്കെടുക്കുന്നു. തുടർന്ന് മാതൃഭൂമി തൊഴിൽ വാർത്ത കേൾക്കാം, തുടർന്ന് കൃഷിദീപം, തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടിയാള പ്രേതം, 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:00 സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ്, 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ കേൾക്കാം. 9:00 കയ്യൊപ്പ്, ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ട് പങ്കെടുക്കുന്നു. തുടർന്ന് 9:30 സുവർണ മലരുകൾ. 12:10 കേൾക്കാം എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം പരിപാടി, 2:00 മിഡ് ഡേ ന്യൂസ്, 2:15 തുടർ നാടകം, 2:30 ഗസൽ. കേൾക്കാം കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 ഓട്ടൻതുള്ളൽ കേൾക്കാം, പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും അവതരിപ്പിക്കുന്നു. തുടർന്ന് 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി, ദേശീയ വായനാ ദിനത്തെക്കുറിച്ചുള്ള പരിപാടി നയിക്കുന്നത് അജയ്കുമാർ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം കാസർഗോഡ്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:40 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും പരിപാടിയിൽ കീടനിയന്ത്രണത്തിന് വിവിധ ഇനം കെണികൾ, തെങ്ങധിഷ്ഠിത ജൈവ സംയോജിത കൃഷി, സി കെ തങ്കമണിയുടെ സംസാരം. തുടർന്ന് പോളി ഹൗസിലെ ഔഷധ സസ്യകൃഷി, ഡോക്ടർ ഇന്ദിര ബാലകൃഷ്ണൻ പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി, 8:00 സർഗ കേരളം, 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 8:45 സമാചാർ സന്ധ്യ, 9:30 കേൾക്കാം കഥകളി പദങ്ങൾ, വണ്ടൂർ ഉദയഭാനു, പനയൂർ നാരായണൻ എന്നിവർ പങ്കെടുക്കുന്നു. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനകം 6:20 കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: प्राप्नोत्। अनेन विजयेन स्वीडन देशः स्वस्य विश्वकपस्य अभियानस्य प्रबलम् आरम्भम् अकरोत् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായിടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
5: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 July. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
8: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
1: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52nd G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 1 July ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി A.J. തിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
9: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. 1st വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ 2nd, 2nd ജനസംഖ്യാ കണക്കെടുപ്പ് 2027 February നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ K.Biju തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം.
10: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16-30 വരെയാണ്. നമ്മുടെ ഫോണിൽ തന്നെ ഹൗസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിൽ

0: ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് ജൂലൈ 1st to July 30th വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
1: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 വയസ്സുള്ള കുട്ടിക്കും പുറമേരിൽ 10 വയസ്സുകാരനും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്തിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
2: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2nd dose മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമുസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
2: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264 നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം

0: ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗെല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ശ്രീലത VS, മാധ്യമപ്രവർത്തക. അവതരണം സോഫിയ ഡാനിയൽ. ഇന്ന് ലോക വയോജന പീഡനത്തിനെതിരെയുള്ള ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ അനിവാര്യമായ ഘട്ടമാണ് വാർദ്ധക്യം. ബാല്യവും യൗവനവും പിന്നിട്ട് പ്രായമേറുന്തോറും ജീവിതാനുഭവങ്ങളുടെയും ജ്ഞാനത്തിന്റെയും സമ്പന്നമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ഓരോ വ്യക്തിയും കടന്നു ചെല്ലുന്നത്. കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയവരാണ് വയോജനങ്ങൾ. അവരുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാണ്. അതുകൊണ്ടുതന്നെ വയോജനങ്ങളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആധുനിക ജീവിതശൈലിയും കുടുംബഘടനകളിലുണ്ടായ മാറ്റങ്ങളും സാമൂഹിക ബന്ധങ്ങളിലെ അകൽച്ചയും കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വയോജനങ്ങൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പലതരത്തിലുള്ള പീഡനങ്ങൾക്കും അവഗണനകൾക്കും ഇരയാകുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ഈ യാഥാർത്ഥ്യം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വയോജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കാനുമായി ഐക്യരാഷ്ട്രസഭ ജൂൺ 15 ലോക വയോജന പീഡനത്തിനെതിരെ ബോധവൽക്കരണ ദിനം അഥവാ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയി ആചരിക്കുന്നു. ലോകമെമ്പാടും വിവിധ പരിപാടികളോടെ ഈ ദിനം ആചരിക്കപ്പെടുന്നു. 2026 പ്രമേയം അവബോധത്തിനപ്പുറം വൃദ്ധജന ദുരുപയോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. ആഗോളതലത്തിൽ വയോജന പീഡനം തടയുന്നതിലും പ്രതികരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ഉന്നതതല പാർശ്വ പരിപാടിയിലൂടെ UN സാമ്പത്തിക സാമൂഹിക കാര്യ വകുപ്പും അതിന്റെ പങ്കാളികളും ഈ ദിനത്തെ നോക്കിക്കാണുന്നു. ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകൾ കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള വാർദ്ധക്യത്തിനായി വാദിച്ചും ദുരന്ത കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ ആസൂത്രണത്തിൽ പ്രായമായവരെ പിന്നോട്ട് തള്ളുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയും ഈ ദിനം ആചരിക്കുന്നു. പ്രായമായവരെ ശാരീരികവും സാമ്പത്തികവും വൈകാരികവുമായ പീഡനത്തിന് ഇരയാക്കുന്ന സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുക, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദുരുപയോഗം തിരിച്ചറിയുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും പരിഹരിക്കുന്നതിനും പ്രാഥമികാരോഗ്യ സംരക്ഷണം, സാമൂഹിക സേവനം എന്നീ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളുമായി ഇടപഴകുന്നതിലൂടെ ലോകത്താകമാനം പ്രായമായവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മുന്നേറ്റത്തിൽ പങ്കുചേരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനായി പ്രാദേശിക വെബിനാറുകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് പ്രാദേശിക എൽഡർ കെയർ, ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവുന്നതാണ്. വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങളുടെ പ്രാധാന്യവും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വയോജന പീഡനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വയോജനങ്ങൾക്ക് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ ദോഷം വരുത്തുന്ന ഏതൊരു പ്രവൃത്തിയെയുമാണ്. ചിലപ്പോൾ ഇത് തുറന്ന ആക്രമണമായും ചിലപ്പോൾ അവഗണനയുടെ രൂപത്തിലുമായിരിക്കും പ്രകടമാകുന്നത്. മർദ്ദനം, ഭക്ഷണമോ മരുന്നുകളോ നിഷേധിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ശാരീരിക പീഡനത്തിൽ ഉൾപ്പെടുന്നു. അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, പരിഹാസം എന്നിവ മൂലം വയോജനങ്ങളുടെ ആത്മവിശ്വാസവും മാനസിക ആരോഗ്യവും തകരാറിലാക്കുന്നത് മാനസിക പീഡനമാണ്. പെൻഷൻ, സമ്പാദ്യം, സ്വത്ത് എന്നിവ ദുരുപയോഗം ചെയ്യുകയോ തട്ടിയെടുക്കുകയോ ചെയ്യുന്നത് ഇന്ന് വർദ്ധിച്ചുവരുന്ന പ്രശ്നമാണ്. ഇത് അവർക്കെതിരെയുള്ള സാമ്പത്തിക ചൂഷണമാണ്. ആവശ്യമായ പരിചരണവും ചികിത്സയും ഭക്ഷണവും നൽകാതിരിക്കുക, ഒറ്റപ്പെടുത്തുക തുടങ്ങിയവ അവരോടുള്ള അവഗണനയാണ്. ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയും തിരക്കേറിയ ജീവിതശൈലിയും കാരണം പല വയോജനങ്ങളും ഏകാന്തത അനുഭവിക്കുന്നു. ജീവിത പങ്കാളിയുടെ വേർപാടും മക്കളുടെ

0: തൊഴിലാവശ്യങ്ങൾക്കായുള്ള വിദൂരത്തെ താമസവും ആരോഗ്യ പ്രശ്നങ്ങളും അവരെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. ഡിജിറ്റൽ ലോകത്തിന്റെ വേഗതയോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയും പലർക്കും സാമൂഹിക അകൽച്ച സൃഷ്ടിക്കുന്നു. ഇനി ഒരു കൂട്ടർ ശാരീരിക അവശതകൾക്കിടയിലും മക്കളേൽപ്പിക്കുന്ന വീട്ടുജോലിയും പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുക, വിളിച്ചുകൊണ്ടുവരിക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. അവരുടെ ശാരീരികവും മാനസികവുമായ അവശതകൾ പ്രത്യക്ഷത്തിൽ അവഗണിക്കുന്ന രീതികളുൾപ്പെടെ ഒന്നും സഹിക്കാൻ ഏതൊരു പ്രായമായ വ്യക്തിക്കും സാധ്യമല്ല. ക്രമേണ അവർ നിരാശയിലേക്കും വിഷാദത്തിലേക്കും വഴുതിമാറും. നല്ല പ്രായം മുഴുവനും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിച്ച അവർക്ക് സമാധാനപരമായ ഒരു വാർദ്ധക്യകാലം നിഷേധിക്കാമോ? അത് യുവതലമുറ പ്രായമായവർക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ്. വയോജനങ്ങൾ സമൂഹത്തിന്റെ അനുഭവങ്ങളുടെ കലവറയാണ്. കുടുംബത്തിന്റെ മൂല്യങ്ങളും സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ വളർച്ചയിലും കുടുംബത്തിന്റെ ഐക്യത്തിലും അവരുടെ സാന്നിധ്യം നിർണായകമാണ്. അതിനാൽ അവരുടെ ജീവിതം സുരക്ഷിതവും സന്തോഷകരവും അന്തസ്സുള്ളതുമാക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. പണ്ട് വൃദ്ധരായവർക്ക് ആൺപെൺ വ്യത്യാസമെന്യേ കുടുംബത്തിലും സമൂഹത്തിലും പ്രത്യേക പരിഗണനയും സ്നേഹവും ബഹുമാനവുമൊക്കെ നൽകിയിരുന്നു. ഇന്നത്തെ കുടുംബവ്യവസ്ഥിതിയിലും കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ അവസ്ഥ തിരുത്തണമെന്ന് നമുക്ക് തന്നെ തോന്നുമാറ് അത് വളർന്നു കഴിഞ്ഞു. വയോജനങ്ങളോട് ആദരവോടെയും സ്നേഹത്തോടെയും പെരുമാറുക. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും തീരുമാനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുക. ആരോഗ്യ പരിചരണവും സുരക്ഷിതമായ ജീവിത സാഹചര്യവും ഉറപ്പാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ചൂഷണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങൾ അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഏകാന്തത ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ബോധപൂർവം ചെയ്താൽ ഈ അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റം വരുത്താൻ കഴിയും. വയോജന സൌഹൃദ സമൂഹം രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. വയോജനങ്ങൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അവരെ സമൂഹത്തിന്റെ സജീവ ഭാഗമാക്കി നിലനിർത്തുകയും ചെയ്യാം. ഇന്ത്യയിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 നിലവിലുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. കൂടാതെ വിവിധ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും വയോജന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വാർദ്ധക്യം ഒരു ഭാരമല്ല, മറിച്ച് ജീവിത അനുഭവങ്ങളുടെ ശേഖരമാണ്. ഇന്ന് നാം കാണുന്ന പുരോഗതിയുടെ അടിത്തറ പാകിയത് ഇന്നത്തെ വയോജനങ്ങളാണ്. അതിനാൽ അവരുടെ ജീവിത സായാഹ്നം സുരക്ഷിതവും സന്തോഷപൂർണവും അഭിമാനകരവുമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. 2026 ലോക വയോജന പീഡന ബോധവൽക്കരണ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു സന്ദേശമാണ്: വയോജനങ്ങളെ സംരക്ഷിക്കാം, ആദരിക്കാം, അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാം. ഇന്നത്തെ വയോജനങ്ങൾ ഇന്നലെയുടെ യൗവനമാണ്, ഇന്നത്തെ യുവത്വം നാളെയുടെ വാർദ്ധക്യവും. അതിനാൽ വയോജനങ്ങളെ ആദരിക്കുന്നത് നമ്മുടെ ഭാവിയെ ആദരിക്കുന്നതിന് തുല്യമാണ്. അത് രാജ്യസംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. ഇന്നലകളില്ലാതെ ഇന്ന് ഇല്ലാത്ത പോലെ വയോജനങ്ങളില്ലാതെ യുവജനങ്ങൾ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് സാംസ്കാരികമായി ഉയർന്നവർ എന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിന് ഉണ്ടായേ മതിയാവൂ. ആ തിരിച്ചറിവിലൂടെ പുരോഗതിയുണ്ടായാലേ ഏത് രാജ്യവും നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം.
1: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496559321. ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ആകാശവാണി സമയം 6:50.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സഹായം എന്നത് ആവശ്യത്തിലധികമുള്ള സമ്പത്തിന്റെ വിതരണം മാത്രമല്ല, നമുക്കുള്ളതിന്റെയൊക്കെ പങ്കുവയ്ക്കലാണ്. പണമോ പാരിതോഷികങ്ങളോ മാത്രമല്ല സമ്മാനം, പുഞ്ചിരിയും സ്നേഹവും അഭിനന്ദനവും ആശ്വാസവാക്കുകളുമൊക്കെ സമ്മാനങ്ങളാണ്. അതുമാത്രമാവും ചിലപ്പോൾ ചിലർ പ്രതീക്ഷിക്കുന്നത്. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. കന്നുകാലികളിലെ ബ്രൂസല്ലോസിസ് രോഗം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ബ്രൂഡിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. മൃഗങ്ങളിലെ രോഗങ്ങൾ, പ്രത്യേകിച്ച് വളർത്തുമൃഗങ്ങളിൽ ഉണ്ടാകുന്നവ, ക്ഷീരകർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാറുണ്ട്. വലിയ ഫാമുകൾ നടത്തുന്ന കർഷകർക്ക് പകർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന നഷ്ടം ചില്ലറയല്ല. മൃഗങ്ങളിലെ എല്ലാ രോഗങ്ങളും അപകടകാരിയല്ല. പലതും വേഗം കണ്ടുപിടിക്കാൻ കഴിയുന്നതും ശരിയായ ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിയുന്നവയുമാണ്. എന്നാൽ ചില രോഗങ്ങൾ ലക്ഷണങ്ങളിലൂടെ വേഗം കണ്ടുപിടിക്കാൻ കഴിയാത്തതും മരണനിരക്ക് കൂടുതലുമാണ്. അത്തരമൊരു രോഗമാണ് ബ്രൂസല്ലോസിസ്. മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണിത്. മനുഷ്യരിൽ അത്ര അപകടകാരിയല്ലെങ്കിലും മൃഗങ്ങളിൽ ഈ രോഗം വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ ബ്രൂസല്ലോസിസ് രോഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കാം. ഡോക്ടർ വിനീത എസ് ആണ് ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഡോക്ടർ വിനീതയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ വിനീത, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കന്നുകാലികൾ കണ്ടുവരുന്ന ഈ ബ്രൂസല്ലോസിസ് പറഞ്ഞൊരു രോഗമാണല്ലോ. എന്തുകൊണ്ടാണ് ഈ ബ്രൂസല്ലോസിസ് ഉണ്ടാകുന്നത്?
4: കോശത്തിനുള്ളിൽ വളരുന്ന ഗ്രാം നെഗറ്റീവായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ബ്രൂസെല്ല. ഈ ബ്രൂസെല്ലയിൽ തന്നെ പല ഇതുണ്ട്. അതായത് പശുക്കളെ ഇത് ബാധിക്കുന്നത് ബ്രൂസെല്ല അബോട്ടസ് എന്നുള്ളതാണ്. ആടുകളെയാകുമ്പം ബ്രൂസെല്ല മിലിറ്റൻസിസ്, പന്നികളെ ബ്രൂസെല്ല സുയിസ്, നായകളിൽ ബ്രൂസെല്ല കാനിസ്, അങ്ങനെ പല സ്പീഷീസിലും കാണുന്നുണ്ട്. ഇതിൽ തന്നെ ബ്രൂസെല്ല സുയിസും അതുപോലെ തന്നെ ബ്രൂസെല്ല മിലിറ്റൻസിസും ആണ് മനുഷ്യരെ ബാധിക്കാൻ ഏറ്റവും സാധ്യതയുള്ള രണ്ട് രോഗമാണ്. ഇത് ശരിക്കും ഒരു കോശത്തിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പെരുകുന്ന ഒരു രോഗാണുമാണ്. ഇതുപോലെ കോശത്തിനകത്ത് മറ്റു പെരുകുന്ന ഒരു രോഗാണുമാണ് ട്യൂബർക്കുലോസിസ്. അപ്പം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണോ അതുപോലൊക്കെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ് ബ്രൂസല്ലോസിസ്. കാരണം രണ്ടിന്റെയും കോശത്തിനകത്താണ് ഇത് പെരുകുന്നത്. അതുകൊണ്ട് ദീർഘനാളത്തെ ഒരു ചികിത്സ കൊണ്ട് മാത്രമേ ഈ രോഗബാധ തടയാനായിട്ട് പറ്റുകയുള്ളൂ.
3: ഏത് രോഗമാണെങ്കിലും ആദ്യം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ലക്ഷണം എന്തുവാണ് അതറിഞ്ഞാലല്ലേ കർഷകർക്ക് മനസ്സിലാവത്തുള്ളൂ ഈ ഒരു രോഗം കന്നുകാലികളിൽ വന്നെന്ന്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തോ?
4: ഇത് ശരിക്കും പശുക്കളെ ഞാൻ ബാധിക്കുമെന്ന് പറഞ്ഞു. ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ളതും എന്നാൽ പ്രഗ്നന്റ് അല്ലാത്തതുമായ പശുക്കളെയും ബാധിക്കാം. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിലുള്ള പശുക്കളിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 മാസത്തിൽ ഇപ്പം ബാധിച്ചു എന്നാൽ ഒരു 6 മാസം മുതൽ 9 മാസം വരെ ഇത് അബോഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് ശരീരത്തിലേക്ക് രോഗാണു കയറിക്കഴിഞ്ഞാൽ 2 ആഴ്ച മുതൽ ഏകദേശം 1 വർഷം വരെ ഇത് ശരീരത്തിൽ പെരുകാനോ അല്ലെങ്കിൽ അസുഖം ബാധിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് അബോഷനാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഗർഭമലസൽ, ഗർഭമലസൽ ഉണ്ടാവാം. അതുപോലൊക്കെ തന്നെ അകിടുകളെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം പാലിൽ കൂടി ഇത് പകരാനുള്ള സാധ്യതയും അതുപോലെ സന്ധികളിലെ വീക്കം അതും പ്രധാനമായിട്ടുള്ള ഒരു രോഗലക്ഷണമായിട്ടാണ് കാണുന്നത്. പാലിലെ ഗണ്യമായ കുറവ് അതും പ്രധാനപ്പെട്ട കർഷകർക്ക് ഏറ്റവും

0: നഷ്ടം വരാവുന്ന ഒരു കാര്യമാണ് ഈ അബോഷൻ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ പാലിലെ ഗണ്യമായിട്ടുള്ള കുറവ്. ഏകദേശം 300 കോടിയോളം രൂപയുടെ നഷ്ടമാണ് മൊത്തത്തിൽ ഈ ബ്രൂസെല്ല ഇൻഫെക്ഷൻ കാരണം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്.
1: അപ്പൊ ഇത് മേഡം പറഞ്ഞ പ്രഗ്നന്റ് ആനിമൽസിൽ ആദ്യം കാണുന്നുണ്ട്, പക്ഷെ കുട്ടികളിലും ഇത് രോഗം വരാറുണ്ടോ?
0: തീർച്ചയായും ചില കന്നുകുട്ടികൾ പ്രസവിച്ച് തീരെ ആരോഗ്യമില്ലാത്ത കന്നുകുട്ടികൾ ഉണ്ടാവും. അപ്പം ഈ പ്രസവ സമയത്തും ഇത് കന്നുകുട്ടികളിലേക്ക് രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഏത് പ്രായത്തിലുള്ള പശുക്കളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ജന്തുജന്യ രോഗമാണ്, ഒരു സാംക്രമിക രോഗത്തെ പോലെ തന്നെ ഇതൊരു ജന്തുജന്യ രോഗമാണ്. അതായത് ഇതിനെ ഈ പ്രസവ സമയത്ത് പുറന്തള്ളുന്ന സ്രവങ്ങളിലൂടെയും അതുപോലെ തന്നെ പാലെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ രോഗാണു പെരുകാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പൊ പാലിൽ കൂടിയും അണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രോഗാണു സന്ധികളിൽ ഇരിക്കാനും അതുപോലെ തന്നെ പേശിവേദന, അതുപോലെ തന്നെ സന്ധി വീക്കം, അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും, പിന്നെ ഇടവിട്ടുള്ള പനി, ഇപ്പൊ രാവിലെ ഒരു പനി ഉണ്ടാവാം, പിന്നെ കുറച്ച് സമയത്തേക്കൊന്നും ഉണ്ടാവില്ല, അതിന് ഇന്റർമിറ്റന്റ് ഫീവർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മനുഷ്യരിലെ അണ്ടുലന്റ് ഫീവർ എന്ന് പറയും. അത് ഇടവിട്ടുള്ള പനി ഉണ്ടാവാനുള്ള സാധ്യതയും ഈ രോഗാണു കാരണം ഉണ്ടാവുന്നുണ്ട്. ഏറെ നാളെ ഈ രോഗലക്ഷണങ്ങൾ നിൽക്കുകയും അതോടൊപ്പം തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഏറെ നാള് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രോഗമാണ് ഈ ബ്രൂസലോസിസ്
1: മനുഷ്യരിൽ. ഇപ്പൊ മേഡം പറഞ്ഞ മനുഷ്യരിലും ഫീവർ വരാൻ സാധ്യതയുണ്ട്, സന്ധിവേദന വരാൻ സാധ്യതയുണ്ട്. മനുഷ്യരിലോട്ട് വരുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് മിൽക്കിലൂടെ വരാൻ സാധ്യതയുണ്ട്.
0: അതെ, പ്രസവ സമയത്ത് അതിന്റെ സെക്രീഷൻസ് പുറന്തള്ളും. അതായത് ഒന്നുകിൽ ഇത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ കുട്ടി മരിച്ചു പോവുകയോ, അല്ലെങ്കിൽ ചാപിള്ളയായിട്ട് വരികയോ, അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന സ്രവങ്ങളിലൂടെയോ, അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഡിസ്ചാർജുകളിലൂടെയോ. ഇനി കുട്ടി ജനിച്ചു അത് ആരോഗ്യമില്ലാത്ത കുട്ടിയാണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന സെക്രീഷൻസിലൂടെയോ ഒക്കെ ഈ രോഗാണു പുറത്തു വരും. പുറത്തു വരുമ്പോൾ നമ്മൾ അതിനെ ഇപ്പം കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അതിന്റെ സെക്രീഷൻസും ഡിസ്ചാർജുകളും എല്ലാം ശരിയായ രീതിയിൽ നമ്മൾ നിർമാർജനം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൃഗ ഡോക്ടർമാർ എന്ന് പറയുന്ന ഞങ്ങൾ ഈ രോഗത്തിന് വളരെ സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ അബോഷന്റെ സമയത്തും അല്ലെങ്കിൽ ഡിസ്റ്റോക്കി അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ രോഗബാധ വരാനുള്ള സാധ്യതയുള്ളൊരു വിഭാഗമാണ്. അതുപോലെ തന്നെ കർഷകർ, ഫാമിലെ ജോലിക്കാർ, അതുപോലെ അറവുശാലകളിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നവർ, ഇങ്ങനത്തെയുള്ള വിഭാഗക്കാർക്കെല്ലാം ബാധിക്കാൻ സാധ്യതയുള്ളൊരു
1: മേഡം പറഞ്ഞില്ലേ ഇതൊരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ യൂഷ്വലി നമ്മളൊരു വീക്ക് പാത്തോജൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൈകളിലൊക്കെ മുറിവ് എല്ലാം ഉണ്ടെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട്.
0: അതായത് മുറിവ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ കൂടി ഇത് അകത്ത് പ്രവേശിക്കുകയോ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്.
1: അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് വല്ല മുറിവ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ.
0: അതെ, തീർച്ചയായും നമ്മൾ ഇതുപോലെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, പ്രസവം നടക്കുന്ന സമയത്തോ എന്തെങ്കിലും കൈകാര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും കൈയുറകൾ ഉപയോഗിക്കുക, ശരിയായ രീതികൾ കൈകൾ കഴുകുക, അതായത് 20 സെക്കൻഡെങ്കിലും മിനിമം കോണ്ടാക്ട് ടൈം വരുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക. പിന്നെ ഈ പുറന്തള്ളപ്പെട്ട സെക്രീഷൻസ് അല്ലെങ്കിൽ എക്സ്ക്രീഷൻ, ഈ മറുപിള്ള, ചാപിള്ള, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ നിർമാർജനം ചെയ്യണം. അത് നമുക്ക് ഷെഡ് വൃത്തിയാക്കാനായിട്ടാണെങ്കിൽ അത് കുമ്മായം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ. ഇത് രണ്ടും ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഡിസ്ഇൻഫെക്റ്റന്റുകളാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഒരു പ്രസവ സമയത്ത് ഒരു അബോഷൻ ഉണ്ടായി, ഒരുപാട് അണുക്കളെ അവിടെ ഷെഡ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത മൃഗത്തിലേക്ക് ഇത് ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു ഫാമിലൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മൃഗത്തിന് വായുവിലൂടെയും പകരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന മൃഗങ്ങൾക്ക് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അവിടെയുള്ള ഡങ് യൂറിൻ ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വൺസ് ഒരു അബോഷൻ ഉണ്ടായാൽ പിന്നീട് ഇത് ഉണ്ടാവണമെന്നില്ല. ഒരിക്കൽ അത് ഗർഭമലസി, പിന്നീട് നോർമൽ പ്രസവം ഉണ്ടാവാം, അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവാം. ആ സമയത്തും ഈ അണുക്കൾ അവിടെ നിന്ന് ഷെഡ് ചെയ്യാം, പുറന്തള്ളാം. അപ്പൊ ഒരിക്കൽ ഇൻഫെക്റ്റഡ് ആയാൽ അത് ലൈഫ് ടൈം ആ മൃഗം ഇൻഫെക്റ്റഡ് ആയിരിക്കും.
1: ടോട്ടൽ ഇൻഫെക്ഷൻ മാറ്റാൻ അത്ര എളുപ്പമുള്ള കാര്യം.
0: അതെ അതെ, അതുകൊണ്ട് തന്നെ ദയാവധം എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ട് നമുക്കൊരു രോഗബാധ ഫർദർ ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ പകരാതിരിക്കാനായിട്ടോ ചെയ്യാൻ പറ്റുന്നത്. ആ ആനിമലിനെ ദയാവധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.
1: അത്രയും ഭീകരമായ ഒരു രോഗം നമുക്കത് പറയാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തിൽ ഇതിന്റെ ഒരു തൽസ്ഥിതി എന്തുവാണ്? ഈ രോഗം ആദ്യമായിട്ട് കാണാറുണ്ടോ?
0: അതായത് 2023-24 ഇപ്പം കുറച്ച് റിപ്പോർട്ട്സ് പറയുന്നത് ഒരു 4 ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യരിൽ. അത് കണ്ണൂര്, വയനാട്, കോട്ടയം ഇങ്ങനെയുള്ള ജില്ലകളിൽ ഒരു 4 ഔട്ട്ബ്രേക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ കോട്ടയത്ത് ഒരു ഫാമിലാണെങ്കിൽ ഞങ്ങൾ ടാർഗറ്റഡ് സർവേ ചെയ്തപ്പോൾ അവിടെ ഏകദേശം ഒരു 12 ആനിമൽസ് ഇതിന് പോസിറ്റീവ് ആയിരുന്നു. അതായത് ശരിക്കും നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. ശരിക്കും ഈ ടാർഗറ്റഡ് സർവേ ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ഗവൺമെന്റ് ഫാമുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതിന്റെ സർവേലൻസ് ചെയ്യുന്നുണ്ട്. അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഫാം

0: ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഡിസ്പോസ് ചെയ്തു. അതുപോലൊക്കെ തന്നെ പന്നികളിലും ബ്രൂസെല്ല സുയിസ് എന്ന് പറയുന്ന രോഗമാണ്, അതിനെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു 3 വർഷം മുന്നേ കപ്പാട് ഫാമിൽ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആനിമൽസിനെയും നമ്മൾ ദേവതം ചെയ്ത് അവിടുത്തെ എല്ലാ ആനിമൽസും നെഗറ്റീവ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമാണ് മുന്നോട്ട് പോയത്.
1: പന്നികളിലും ഈ ലക്ഷണങ്ങൾ കാണാറുണ്ടോ?
0: തീർച്ചയായും ലക്ഷണങ്ങൾ കാണാൻ നിർബന്ധമില്ല, പക്ഷെ എന്നാൽ സീറോ പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്.
1: പശുക്കളിലൊക്കെ മേഡം പറഞ്ഞ മാതിരി ലക്ഷണങ്ങൾ അത്ര പ്രത്യക്ഷമായിട്ട് അത് കാണാൻ സാധിക്കത്തില്ല. സന്ധിവേദന നോർമൽ, നമുക്കത് മനസ്സിലാക്കാൻ പാടായിരിക്കും.
0: അതെ അതെ അതെ. 6 മുതൽ 9 മാസം വരെ ഗർഭമലസിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ വന്ധ്യത കൂടുതലായിട്ട് കാണുക, ഗണ്യമായ പാലിലുള്ള കുറവ്, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഈ രോഗബാധ നമുക്ക് സംശയിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മൃഗങ്ങളുടെ രക്തത്തിലൂടെയോ അല്ലെങ്കിൽ പാലിൽ കൂടെയോ നമുക്ക് ഇതിന്റെ രോഗാണുബാധ ഉണ്ടോ എന്നുള്ളതിനെ സ്ക്രീൻ
1: ചെയ്യാനായിട്ട്.
0: അതെ അതെ, രക്തം അതുപോലെ തന്നെ പാല്, ഇത് രണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഗർഭമലത്തുന്ന സമയത്ത് അവിടെ കിട്ടുന്ന നമുക്ക് സ്രവങ്ങൾ, അതിൽ കൂടിയും ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ രോഗബാധ ഉണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രതിരോധ മാർഗമായി നമ്മൾക്ക് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മുഖേന വാക്സിനേഷൻ, ആകെ നമുക്ക് മൃഗങ്ങൾ മാത്രമേ ഒരു കൺട്രോൾ മെഷർ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ കാഫ് ഫുഡ് വാക്സിനേഷൻ എന്നാണ് പറയുന്നത്. കാരണം 4 മുതൽ 8 മാസം വരെ പ്രായമുള്ള പശുക്കിടാങ്ങളിലും എരുമക്കിടാങ്ങളിലും വാക്സിനേഷൻ ഇന്ന് ലഭ്യമാണ്. അവർക്ക് ഒറ്റത്തവണ വാക്സിനേഷനിലൂടെ നമുക്ക് ഈ രോഗത്തിന് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് 3 ഫേസിലായിട്ട് വാക്സിനേഷൻ നടന്നു കഴിഞ്ഞു, തുടർന്നും ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 3rd ഫേസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാ 4 മുതൽ 8 മാസം വരെ പ്രായമുള്ള പശുക്കിടാങ്ങൾക്കും ഒറ്റത്തവണയായിട്ടുള്ള വാക്സിൻ. തീർച്ചയായിട്ടും റുട്ടീൻ 6 മന്ത്സ് ഒരു ഇന്റർവെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു 3 or 4 ഫേസസ് ആയിട്ടാണ് ഈ വാക്സിനേഷൻ നടക്കുന്നത്.
1: അപ്പൊ ഒരു കർഷകൻ ഇപ്പം ഒരു പശുക്കിടാവ് ഉണ്ടായി അല്ലെങ്കിൽ എരുമക്കിടാവ് ഉണ്ടായി, അപ്പൊ അതൊരു 6 മുതൽ 8 മാസം ആവുമ്പത്തിനും ബ്രൂസലോസിസിന്റെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വാക്സിൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും.
0: തീർച്ചയായിട്ടും. അത് കൂടാതെ നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ, അതായത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കൈയുറകൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക, കൈകൾ വാഷ് ചെയ്യുക, സാധാരണ നമ്മൾ പാലിക്കുന്ന എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളും ഈ അസുഖത്തിലും തീർച്ചയായിട്ടും അവലംബിക്കേണ്ടതാണ്. ആദ്യമായി നമ്മുടെ മൃഗങ്ങളിൽ ഈ അസുഖം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. കാരണം മനുഷ്യർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, ഡോക്സിസൈക്ലിൻ അതുപോലത്തെ മരുന്നുകൾ കൊടുത്ത് ദീർഘകാലം
1: കൊടുത്ത്.
0: മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക് കുറവാണ്. പക്ഷേ മനുഷ്യരിൽ കാണുന്ന ലക്ഷണങ്ങൾ ഈ പറഞ്ഞ പോലെ ഫീവർ ഉണ്ട്, അതുപോലൊക്കെ പുരുഷന്മാരിൽ വൃഷണങ്ങളിലെ വീക്കും, അതുപോലെ സന്ധികളിലെ പ്രശ്നങ്ങളായിട്ട്, അങ്ങനെ അബോർഷനുകൾ, ഇൻഫെർട്ടിലിറ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് മനുഷ്യരിൽ. മരണനിരക്ക് തീരെ കുറവാണ്. പക്ഷെ എന്നാലും എൻഡോകാർഡൈറ്റിസ് അതുപോലെ ആ ഹൃദയത്തിന്റെ ആന്തരിക വോളിൽ വീക്കം ഉണ്ടാവുക, അതുപോലെ തന്നെ ബ്രെയിനെ അഫക്ട് ചെയ്യുക, അങ്ങനത്തെ കണ്ടീഷൻസിൽ അത് ചിലപ്പം ഫേട്ടൽ
1: ഗുരുതരമാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എന്തായാലും ഒരു ജാഗ്രത ടോട്ടലായിട്ട് നമുക്ക് പാലിക്കേണ്ടതിരിക്കുന്നു ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി. ബ്രൂസലോസിസ് നമുക്ക് ഇത്ര എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ലക്ഷണം കൊണ്ട്. പക്ഷെ നമുക്കൊരു ലക്ഷണം കണ്ടാൽ അത് നമുക്ക് ഇമീഡിയറ്റ്ലി അതിന്റെ എന്തോ പരിഹാരം എന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ഫാമിൽ ഒരു പശുവിന് ഇങ്ങനത്തെ ഒരു ലക്ഷണം കണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്ത്, അപ്പോൾ ആ കർഷകൻ മറ്റേ പശുക്കളെ എങ്ങനെയാ പരിപാലിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തോ ജാഗ്രതയാണ് അവിടെ പാലിക്കേണ്ടത്?
0: ആദ്യം തന്നെ ഈ അസുഖം ബാധിച്ചതിനെ ഒഴിവാക്കേണ്ടി വരും. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളെയും സ്ക്രീൻ ചെയ്യുക, അതിന് അസുഖം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ തുടർച്ചയായിട്ടുള്ളൊരു നിരീക്ഷണം അവിടെ അത്യാവശ്യമാണ്. അസുഖം ബാധിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഈ പറഞ്ഞ പോലെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിൽ മോണിറ്റർ ചെയ്യും. പിന്നെ ഹാൻഡിൽ ചെയ്യുമ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം ഹെൽത്തി ആയിട്ടുള്ളതിനെ ഹാൻഡിൽ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടതാണ്.
1: ഒരു നല്ല വലിയ ഫാമാണ് അവിടെ, ഒത്തിരി പശുക്കളുണ്ട്, അല്ലെങ്കിൽ നല്ല ഇനം പശുക്കളിലൊക്കെ ഇത് വന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട് ഇവിടെ. ബ്രൂസലോസിസ് നമ്മൾ പറയുന്ന മാതിരി തന്നെ ഒരു ഭീകരമായ രോഗം തന്നെയാണ്. ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ഡെയറി ഫാമിനെ നമുക്ക് ഒരു പരിധിവരെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ പ്രതിരോധ കുത്തിവെപ്പ് അല്ലെങ്കിൽ വാക്സിനേഷൻ ആണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ വിനീത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രൂസലോസിസിനെ കുറിച്ച് സംസാരിച്ച് താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: നന്ദി സർ.
2: മൃഗങ്ങളിലെ ബ്രൂസലോസിസ് രോഗത്തെക്കുറിച്ച് ഡോക്ടർ വിനീത എസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: കറുവാപ്പട്ട. ആഹാരത്തിലെന്ന പോലെ ഔഷധങ്ങളിലും ഉപയോഗിക്കുന്ന സുഗന്ധിയായ ഔഷധ ചെടിയാണ് കറുവാപ്പട്ട. 6 മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന നിത്യഹരിത വൃക്ഷമാണ് കറുവ. ഇതിന്റെ തൊലിയാണ് മസാലകളിലും ഔഷധങ്ങളിലും ചേരുവ. വീട്ടിൽ വളർത്തിയാൽ അത്യാവശ്യഘട്ടങ്ങളിൽ മരുന്നിനും ഒപ്പം ഭക്ഷണത്തിലെ വിഷരഹിത ചേരുവയായും ഇത് പ്രയോജനപ്പെടും. ആയുർവേദ ഔഷധക്കൂട്ടുകളിലെ ത്രിജാതം, ചതുർജാതം തുടങ്ങിയവയിൽ പ്രധാനപ്പെട്ട ചേരുവയാണ് ഇലവങ്കം അഥവാ കറുവാപ്പട്ട. വയറുപെരുപ്പം, മലബന്ധം, വയറുവേദന, ഛർദി തുടങ്ങിയവയ്ക്ക് കറുവാപ്പട്ട തൈലം കൽക്കണ്ടം ചേർത്തു നൽകുന്നത് പ്രയോജനകരമാണ്. ഏലം, കറുവാപ്പട്ട, തിപ്പലി, കൂവ എന്നിവ പൊടിച്ച് തേൻ ചേർത്തു സേവിച്ചാൽ ചുമയ്ക്ക് ശമനമുണ്ടാകും. അണുനാശക ശക്തിയുള്ളതിനാൽ കറുവാപ്പട്ട പൊടിച്ച് ചെറിയ മുറിവുള്ള ഭാഗത്ത് വയ്ക്കുന്നത് ആ ഭാഗത്തെ രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാനും മുറിവുണക്കാനും സഹായിക്കുന്നതായി കാണാം. കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കി

ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 mL 100 mL വെള്ളത്തിൽ കലക്കി ഒരു ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പിച്ചയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം

0: കുത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബ്രൂഡിംഗ്? ഉത്തരം, 1 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ തൂവൽ വളർച്ച എത്തുന്നതുവരെ കൃത്രിമ ചൂട് നൽകി വളർത്തുന്നതിനെയാണ് ബ്രൂഡിംഗ് എന്ന് പറയുന്നത്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: കോഴിക്കോട് 23,200, വടകര 23,700, മാനന്തവാടി 26,800, കൊപ്ര ക്യുഞ്ചലിന് കോഴിക്കോട് എടുത്തപടി 12,800, വടകര 15,500, തേങ്ങാപ്പിണ്ണാക്ക് ക്യുഞ്ചലിന് കോഴിക്കോട് റോട്ടറി 3,700, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,500, പൊന്നാനി 14,500, കോഴിക്കോട് 14,140, മഞ്ചേരി ക്യുഞ്ചലിന് 3,800, മാനന്തവാടി ക്യുഞ്ചലിന് 5,600, കയർ ക്യുഞ്ചലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്യുഞ്ചലിന് കോഴിക്കോട് 26,600, മാനന്തവാടി 23,500, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700, മാനന്തവാടി 3,300, അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് ക്യുഞ്ചലിന് 7,000, മഞ്ചേരി ക്യുഞ്ചലിന് 7,500, കൊട്ടപ്പാക്ക് ക്യുഞ്ചലിന് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, പുകയില മീനമ്പാളയം ക്യുഞ്ചലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 36,000, കുരുമുളക് ക്യുഞ്ചലിന് മഞ്ചേരി നാടൻ 67,500, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്യുഞ്ചലിന് പാലക്കാട് 30,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500, ഇഞ്ചി ക്യുഞ്ചലിന് കോഴിക്കോട് പുതിയത് 9,500, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 6,700, പച്ചക്കപ്പ ക്യുഞ്ചലിന് കോഴിക്കോട് 2,400, മാനന്തവാടി 2,200, ഉണക്ക കപ്പ ക്യുഞ്ചലിന് കോഴിക്കോട് 2,700, ശർക്കര ക്യുഞ്ചലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,300, മാനന്തവാടി പാണ്ടി 4,900, നിലക്കടല ക്യുഞ്ചലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 700, മാനന്തവാടി ലഗോൺ 660, വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40, കൈതച്ചക്ക ക്യുഞ്ചലിന് കോഴിക്കോട് 7,500, മാനന്തവാടി 6,300, പഞ്ചസാര ക്യുഞ്ചലിന് പാലക്കാട് 4,440, കോഴിക്കോട് 4,400, മാനന്തവാടി 4,450, മഞ്ഞൾ ക്യുഞ്ചലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000, നേന്ത്രക്കായ ക്യുഞ്ചലിന് പാലക്കാട് 3,400, മഞ്ചേരി 2,200, കോഴിക്കോട് 4,200, മാനന്തവാടി 3,400, അരി കോഴിക്കോട് ക്യുഞ്ചലിന് മീഡിയം ജീരകശാല 12,300, പാലക്കാട് മട്ട 4,700, ബോധന 3,700. അരി പാലക്കാട് ക്യുഞ്ചലിന് മട്ട 4,500, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700. അരി ചിറ്റൂർ ക്യുഞ്ചലിന് മട്ട 5,200, പൊന്മണി 4,000, വെള്ളിപ്പൊന്നി 4,000, കടല ക്യുഞ്ചലിന് കോഴിക്കോട് 7,000, മാനന്തവാടി 6,800, നെല്ല് ക്യുഞ്ചലിന് മാനന്തവാടി മട്ട 2,500. റീജിയണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയ കമ്പോള വില നിലവാരമാണ് കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് കേരളത്തിൽ പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലവിലില്ല. നാളെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരവും കാലാവസ്ഥാ അറിയിപ്പുകളുമാണ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: മലയാളത്തിൽ വാർത്തകൾ
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു SL.

0: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. ഓണത്തിനൊരുങ്ങാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പരിധിയിലെ
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിൻ്റലിന്

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എല്ലിനോ പ്രതിഭാസത്തിൻ്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ സ്ലോവാക്യ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. मुझे खुशी है कि इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
0: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. UN രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസലിൽ നൽകിയ ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
0: 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13 തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിന് ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: भारत सरकार ने 11 तारीख को एक गजट नोटिफिकेशन दिया है और उसके अनुसार एक आदमी को एक दिन में 200 लीटर डीजल देने की बात की गई है और इसके अलावा इंडस्ट्रियल और जो कमर्शियल कंज्यूमर्स हैं उनसे ये कहा गया है कि वो अपनी आवश्यकता का डीजल अपने कंज्यूमर पंप से लें.
0: ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG യുമായി ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പൽ

0: വ്യാഴാഴ്ച ഗുജറാത്ത് തീരത്തെത്തും. രാജ്യത്ത് രാസവള ശേഖരം മതിയായ തോതിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.
2: This year, because of the El Nino, I think we are preparing for not so good a monsoon. Of course, we have enough buffer stocks. Since last year, we've maintained, so there shouldn't be a food shortage. But for farmers, it will have an impact because this year, his income will be stressed out.
0: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസനയാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഉയർന്നുവന്നതായും ഭരണം, നവീകരണം, പൊതുജനക്ഷേമം എന്നിവയുടെ നെടുന്തൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്കു കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൗദി അറേബ്യ ഉറുഗേ പോരാട്ടം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 ഒരു മാസം 30,00,000 തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

എവർഗ്രീൻ ഡുവറ്റ്സിലെ ആദ്യ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ഇളയരാജ ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയത്. ചിത്രം മൂന്നാം പക്കം.

എവർഗ്രീൻ ഡുവറ്റ്സിൽ അടുത്തതായി കേൾക്കാം. സ്നേഹമുള്ളൊരാൾ കൂടെയുള്ളപ്പോൾ എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപും അഖില ആനന്ദും പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് സജീവ് മംഗലത്ത്, സംഗീതം നൽകിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ.

ഔസേപ്പച്ചൻ്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം അന്ന. ഗാനം രചിച്ചത് ഷിബു ചക്രവർത്തി.

ചിത്രം രാപ്പകൽ. ആലാപനം ചിത്ര മധുബാലകൃഷ്ണൻ. സംഗീതം മോഹൻ സിത്താര. ഗാനരചന കൈതപ്രം.

എവർഗ്രീൻ ഡുവറ്റ്സിലെ അവസാന ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ്, ശരത് കൂട്ടുകെട്ടിൽ. യേശുദാസും സുജാതയും പാടിയ ഗാനം, ചിത്രം പവിത്രം.

Evergreen Duets. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 8 മണി. ഇപ്പോൾ മലയാളം ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം 7 പുന്നത്തരകൻ.

അടുത്ത ഗാനം കേൾക്കാം. നീലത്താമര എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാരും ശ്രേയാ ഘോഷാലും പാടിയത്. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, വിദ്യാസാഗർ.

അടുത്ത ഗാനം വിജയ് യേശുദാസും ശ്വേതയും പാടിയത് ബനാറസ് എന്ന ചിത്രത്തിന് വേണ്ടി. ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പകർന്നത് എം ജയചന്ദ്രൻ.

അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, വിദ്യാസാഗർ സംഗീതം പകർന്ന്, വിധു പ്രതാപും ബിജു നാരായണും രാധിക തിലകും പാടിയത്, ചിത്രം പട്ടാളം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റും 38 സെക്കൻഡും. അല്പസമയത്തിനകം 8:30 കേൾക്കാം പദ്ധതികൾ ജനനന്മയ്ക്ക്. ശേഷം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.

കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച് വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത്

0: തടയാനും അവർക്ക് പ്രോവിഡന്റ് ഫണ്ടിൽ നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി പിന്നീട് ഈ പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൗണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ, പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക്, ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ, ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാപ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലൊവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താസമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13-ാം തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനം

0: വിമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബവിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗബാധിതന് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയതായും മന്ത്രി അറിയിച്ചു. 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്ന പദ്ധതി UDF സർക്കാരിന്റെ നയപരമായ തീരുമാനം മൂലം മുടങ്ങിയിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷനാണ് ധനവകുപ്പ് ഫയലിൽ തീരുമാനമാക്കാതെ പിടിച്ചുവച്ചിരിക്കുന്നതിനാൽ മുടങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് CPIM. SIT കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ് വെർദയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൌദി അറേബ്യ യുറുഗ്വേ പോരാട്ടം. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം നാളെ രാവിലെ 11 മുതൽ 1 മണിവരെ തടസ്സപ്പെടും. പേരൂർക്കട, ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ജലസംഭരണികളിൽ നിന്നുള്ള ജലവിതരണം ഇക്കാരണത്താൽ പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 31st ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാഘോഷങ്ങൾക്കും വായനാ ദിനമായ June 19 തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് വായനാ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേരാണ് അറസ്റ്റിലായത്. അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണത്തിലെയും വിതരണത്തിലെയും അപാകത പരിഹരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ. ന്യൂട്രിമിക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലാതല സംവിധാനമൊരുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോഴൊരു മലയാളം ചലച്ചിത്രഗാനം കേൾക്കാം. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈത്തപ്രത്തിൻ്റെ രചന, ഔസേപ്പച്ചൻ്റെ സംഗീതം.

ാണ് മനുഷ്യ കമ്പ്യൂട്ടർ എന്ന വിശേഷണത്തോടെ ലോകമെമ്പാടും പ്രശസ്തയായ വ്യക്തിയാണ് ശകുന്തളാദേവി. കാൽക്കുലേറ്ററോ പേനയോ പേപ്പറോ ഉപയോഗിക്കാതെ തന്നെ വലിയ കണക്കുകൾ അതിവേഗത്തിൽ മനസ്സിൽ തന്നെ ചെയ്ത് അവർ ലോകത്തെ അത്ഭുതപ്പെടുത്തി. അവരുടെ അഭിപ്രായത്തിൽ, വിത്തൗട്ട് മാത്തമാറ്റിക്സ് ദർ ഈസ് നത്തിങ് യു ക്യാൻ ഡു, എവറിഥിങ് അറൌണ്ട് യു ഈസ് മാത്തമാറ്റിക്സ്. അതായത്, ഗണിതമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാം ഗണിതമാണ്. കാൾ ഫ്രെഡറിക് ഗോസ് എന്ന ഗണിതശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ, മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് ദി സയൻസസ്, ഗണിതശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങളുടെയും രാജ്ഞിയാണ്. അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാകാത്തത് ആണ് ഗണിതം ബുദ്ധിമുട്ടാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഗണിതത്തിൽ ഒരു ആശയം മറ്റൊന്നിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. കൂട്ടലും കുറയ്ക്കലും ശരിയായി മനസ്സിലാകാത്ത കുട്ടിക്ക് ഭിന്നസംഖ്യകളും ബീജഗണിതവും പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന്, 10ാം ക്ലാസ്സിലെ രണ്ടാംകൃതി സമവാക്യങ്ങൾ പഠിക്കുമ്പോൾ ഗുണനവും ഘടക വിശകലനവും വ്യക്തമായില്ലെങ്കിൽ കുട്ടിക്ക് ആ പാഠം മനസ്സിലാക്കാൻ കഴിയില്ല. ഗണിതം

അതായത് ഗണിതമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാം ഗണിതമാണ്. കാൾ ഫ്രെഡറിക് ഗോസ് എന്ന ഗണിതശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് ദി സയൻസസ്, ഗണിതശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങളുടെയും രാജ്ഞിയാണ്. അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാകാത്തത് ആണ് ഗണിതം ബുദ്ധിമുട്ടാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഗണിതത്തിൽ ഒരു ആശയം മറ്റൊന്നിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. കൂട്ടലും കുറയ്ക്കലും ശരിയായി മനസ്സിലാകാത്ത കുട്ടിക്ക് ഭിന്നസംഖ്യകളും ബീജഗണിതവും പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന്, 10-ാം ക്ലാസ്സിലെ രണ്ടാംകൃതി സമവാക്യങ്ങൾ പഠിക്കുമ്പോൾ ഗുണനവും ഘടക വിശകലനവും വ്യക്തമായില്ലെങ്കിൽ കുട്ടിക്ക് ആ പാഠം മനസ്സിലാക്കാൻ കഴിയില്ല. ഗണിതം എന്ന വിഷയത്തോടുള്ള ഭയവും ആത്മവിശ്വാസക്കുറവുമാണ് മറ്റൊരു പ്രധാന കാരണം. ഗണിതം വളരെ പ്രയാസമാണ് എന്ന ധാരണ പല കുട്ടികളിലും കാണപ്പെടുന്നുണ്ട്. ഒരു തവണ പരാജയപ്പെട്ടാൽ പിന്നീട് ചോദ്യങ്ങൾ ചെയ്യാൻ പോലും അവർ മടി കാണിക്കുന്നു. ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിനും ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതായത് വാക്കു പ്രശ്നങ്ങൾ അഥവാ വേർഡ് പ്രോബ്ലംസ്, അതുപോലെ ഗണിത പദങ്ങളുടെ അർത്ഥം മനസ്സിലാകാത്തത് തുടങ്ങിയവ. അതിനാൽ തന്നെ ഭാഷാപരമായ കഴിവും ഗണിത പഠനത്തിന് പ്രധാനമാണ്. മറ്റൊരു പ്രശ്നം അഭ്യാസത്തിൻ്റെ കുറവാണ്. ഗണിതം കണ്ടു പഠിക്കുന്ന വിഷയമല്ല, മറിച്ച് ചെയ്തു പഠിക്കുന്ന വിഷയമാണ്. ദിവസേന പരിശീലനം ഇല്ലാത്തതും ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നതും പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാത്തതും പഠനഫലത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. സൂത്രവാക്യങ്ങൾ മനഃപ്പാഠമാക്കാനുള്ള പ്രവണത ചില കുട്ടികളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ഇതും പഠനഫലത്തെ ബാധിക്കുന്ന ഒന്നാണ്. പഠന രീതിയിലെ പ്രശ്നങ്ങളും ചില കുട്ടികൾക്കെങ്കിലും പഠനത്തോടുള്ള താല്പര്യക്കുറവ് സൃഷ്ടിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. പ്രവർത്തനാധിഷ്ഠിത പഠനത്തിന്റെ അഭാവം, ഗണിത ലാബുകളുടെ കുറവ്, ജീവിത സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാത്ത പഠനം, ഇവയെല്ലാം കുട്ടികളിൽ ഗണിത താല്പര്യം കുറയ്ക്കുന്നുണ്ട്. ഗണിതത്തിലെ പല ആശയങ്ങളും നേരിട്ടു കാണുവാനോ സ്പർശിക്കാനോ കഴിയില്ല. ഉദാഹരണത്തിന്, അനന്തത, സംഖ്യകൾ, ഫംഗ്ഷനുകൾ, രേഖ തുടങ്ങിയവ. ഇത്തരം ആശയങ്ങൾ കുട്ടികൾക്ക് സങ്കൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രശ്നമായി പറയാനുള്ളത്, പല വിദ്യാർത്ഥികളും മാർക്കിനു വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ഫലമായി അവർ ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കും, ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല. അതിനാൽ തന്നെ പുതിയ പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് പരിഹരിക്കാൻ കഴിയുകയുമില്ല. ഗണിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നമായി കണ്ടുവരുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് പ്രയോജനം എന്നതാണ് പല കുട്ടികളുടെയും മനസ്സിൽ തോന്നുന്നത്. ശ്രദ്ധക്കുറവും ഏകാഗ്രതയുടെ അഭാവവും ഗണിത പഠനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഗണിത പാഠം പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധ തെറ്റിയാൽ പ്രധാന ആശയങ്ങൾ നഷ്ടപ്പെടാം. ഒരു ചെറിയ ഘട്ടം പോലും മനസ്സിലാകാതെ പോയാൽ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും. ഏകാഗ്രതയില്ലെങ്കിൽ അക്കങ്ങൾ തെറ്റായി എഴുതി പോവുകയും ചിഹ്നങ്ങൾ മാറിപ്പോവുകയും ലളിതമായ കൂട്ടൽ കുറയ്ക്കൽ തെറ്റിപ്പോവുകയും ചെയ്യും. ഓർമ്മശക്തിയിലുള്ള പ്രശ്നങ്ങൾ ചില കുട്ടികളെ സാരമായി ബാധിക്കാറുണ്ട്. സൂത്രവാക്യങ്ങൾ, നിയമങ്ങൾ, നിർവചനങ്ങൾ, മുമ്പ് പഠിച്ച ആശയങ്ങൾ എന്നിവ ഓർമ്മയിൽ നിലനിൽക്കുമ്പോഴാണ് പുതിയ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികളിൽ ഗണിത താല്പര്യം സൃഷ്ടിക്കാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സുപ്രധാന പങ്കുണ്ട്. ഗണിതം എന്ന വിഷയത്തെ എങ്ങനെ താല്പര്യത്തോടെ പഠിക്കാം എന്നതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നാമതായി പറയാനുള്ളത്, ഗണിതം എന്ന വിഷയത്തെ ഭയപ്പെടാതിരിക്കുക. ഈ ഭയം പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ചെറിയ വിജയങ്ങളിൽ പോലും അഭിനന്ദിക്കുകയും വേണം. എല്ലാവർക്കും പറ്റുന്ന വിഷയമല്ല ഗണിതം എന്ന ധാരണ വെച്ചു പുലർത്താതിരിക്കുക. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഐ ആം സോ സ്മാർട്ട്, ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ഐ സ്റ്റേ വിത്ത് പ്രോബ്ലംസ് ലോങ്ങർ. അതായത്, പ്രശ്നങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്കാണ് വിജയം ലഭിക്കുന്നത്. ശരിയായ പരിശീലനത്തിലൂടെയും ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെയും എല്ലാവർക്കും ഗണിതത്തിൽ പുരോഗതി നേടാൻ കഴിയും. അടുത്തതായി ആശയങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നതാണ്. ഫോർമുലകൾ മനഃപ്പാഠമാക്കുന്നതിന് പകരം അവയുടെ പിന്നിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹൈസ്കൂൾ തലത്തിൽ പൈതഗോറ സിദ്ധാന്തം, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന ഫോർമുല കുട്ടികൾ പലപ്പോഴും മനഃപ്പാഠമാക്കാറാണ് പതിവ്. ഇതിനെ ഒരു യഥാർത്ഥ പ്രശ്നവുമായി ബന്ധപ്പെടുത്താവുന്നതാണ്.
ഒരു മതിലിൽ

ചാരിയിരിക്കുന്ന ഏണിയുടെ അടിഭാഗം മതിലിൽ നിന്നും 3 മീറ്റർ അകലെയാണെങ്കിൽ ഏണിയുടെ മുകൾ ഭാഗം 4 മീറ്റർ ഉയരത്തിൽ എത്തുന്നു എങ്കിൽ ഏണിയുടെ നീളം എന്തായിരിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ കുട്ടികളിൽ കൗതുകം ഉണർത്താൻ സാധിക്കും. അതുപോലെ ഒരു മട്ടത്രികോണം വരച്ച് അവയുടെ 3 വശങ്ങളിലും ഓരോ സമചതുരങ്ങൾ വരച്ച് അവയുടെ പരപ്പളവുകൾ താരതമ്യം ചെയ്താൽ ഈ ബന്ധം ദൃശ്യമായി മനസ്സിലാക്കാൻ സാധിക്കും. 10ാം ക്ലാസ്സിലെ 2ാം ഗതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗം പഠിക്കുമ്പോൾ ഫോർമുലകൾ നേരിട്ട് പഠിക്കുന്നതിനു പകരം ആശയത്തിൽ നിന്ന് ആരംഭിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. ഒരു ചതുരത്തിൻ്റെ ഒരു വശം x എങ്കിൽ അതിൻ്റെ പരപ്പളവ് x² ആയിരിക്കും എന്ന കണ്ടെത്തലിലൂടെ 2ാം കൃതി എന്ന ആശയത്തിലേക്ക് എത്താൻ സാധിക്കും. +1 +2 തലത്തിൽ കുട്ടികൾ പരിചയപ്പെടുന്ന ഒരു ആശയമാണ് ഡെറിവേറ്റീവ്സ്. ഒരു അളവ് എത്ര വേഗത്തിൽ മാറുന്നു എന്ന് അളക്കുന്നതാണ് ഡെറിവേറ്റീവ്സ്. ഒരു വാഹനത്തിൻ്റെ വേഗത സമയത്തിനനുസരിച്ച് മാറുന്നതുമായി ബന്ധപ്പെടുത്തി പഠിച്ചാൽ ആശയം വ്യക്തമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു കാർ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ ആണ്. എന്നാൽ ഒരു പ്രത്യേക നിമിഷത്തിൽ കാറിൻ്റെ വേഗത എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യത്തിലൂടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന ആശയത്തിലേക്ക് എത്താൻ സാധിക്കും. ഡെറിവേറ്റീവ് എന്നത് ഒരു അളവിൻ്റെ മാറ്റനിരക്കാണെന്ന് കുട്ടികൾ മനസ്സിലാക്കും. സാധ്യതകളുടെ ഗണിതം അഥവാ പ്രോബബിലിറ്റി എന്ന പാഠഭാഗം വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അമൂർത്തമായ നിർവചനങ്ങളിൽ നിന്ന് തുടങ്ങാതെ ദൈനംദിന ജീവിതാനുഭവങ്ങളിലൂടെ ആശയം രൂപപ്പെടുത്തുന്നതാണ് നല്ലത്. നാളെ മഴ പെയ്യാനുള്ള സാധ്യത എന്ത്? ഒരു നാണയം എറിഞ്ഞാൽ തല വരാനുള്ള സാധ്യത എന്ത്? ഒരു ഡൈ ഉരുട്ടിയാൽ 6 കിട്ടാനുള്ള സാധ്യത എത്ര? ഇത്തരം ചോദ്യങ്ങളിലൂടെ സാധ്യത എന്ന ആശയം കുട്ടികൾക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം. ഇങ്ങനെ കളിച്ചും പരീക്ഷിച്ചും കണ്ടെത്തുന്ന രീതിയിൽ പഠിച്ചാൽ പ്രോബബിലിറ്റി കുട്ടികൾക്ക് ഏറ്റവും രസകരവും എളുപ്പമുള്ളതുമായ ഗണിത പാഠങ്ങളിലൊന്നായി മാറും എന്നതിൽ സംശയമില്ല. ഓരോ പാഠഭാഗങ്ങളും ശരിയായി മനസ്സിലാക്കുകയും അവ പരിശീലിക്കാനായി ദിവസവും ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുകയും ചെയ്യേണ്ടതാണ്. ശരിയായ പരിശീലനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നതിൽ സംശയം വേണ്ട. ഗണിതത്തിൽ തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്. ഒരു പ്രശ്നം തെറ്റിയാൽ അതിൽ നിരാശപ്പെടാതെ എന്തുകൊണ്ട് തെറ്റി, എവിടെയാണ് തെറ്റിയത്, ശരിയായ രീതി എന്താണ് എന്നിവ സ്വയം പരിശോധിക്കേണ്ടതാണ്. ഗണിത താൽപ്പര്യം വർദ്ധിപ്പിക്കാൻ സുഡോക്കു, നമ്പർ പസിലുകൾ, ലോജിക് ഗെയിമുകൾ, ഗണിത ക്വിസുകൾ എന്നിവ പരിശീലിക്കാം. ഇവ ചിന്താശേഷിയും പ്രശ്ന പരിഹാര കഴിവും വർദ്ധിപ്പിക്കും. ജ്യാമിതി, ത്രികോണമിതി, സ്ഥിതിവിവരക്കണക്ക് തുടങ്ങിയ പാഠഭാഗങ്ങൾ ചിത്രങ്ങളുടെയും ഗ്രാഫുകളുടെയും സഹായത്തോടെ പഠിച്ചാൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി കൂട്ടുചേർന്ന് പഠിക്കുന്നത് ഗണിത പഠനത്തെ കൂടുതൽ ഫലപ്രദമാക്കും. പരസ്പരം സംശയങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ താരതമ്യം ചെയ്തും വ്യത്യസ്ത രീതികൾ പരിശീലിക്കുകയും ചെയ്യുന്നത് ഗണിത പഠനത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സാങ്കേതിക വിദ്യ ഗണിത പഠനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഒരു കാലത്ത് പുസ്തകങ്ങളിലേക്കും ബ്ലാക്ക് ബോർഡിലേക്കും മാത്രം ഒതുങ്ങിയിരുന്ന ഗണിത പഠനം ഇന്ന് കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ സഹായത്തോടെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധരുടെ ക്ലാസുകൾ കേൾക്കാനും വിവിധതരം ചോദ്യങ്ങൾ പരിചയപ്പെടാനും കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു. ഇന്ന് ഹയർ സെക്കൻഡറി തലത്തിൽ മാത്തമാറ്റിക്സ് ലാബ് കുട്ടികൾ പരിചയപ്പെടുന്നുണ്ട്. മാത്സ് ലാബിലൂടെ ത്രികോണമിതി, വെക്റ്റർ, കോണിക് സെക്ഷൻ, പ്രോബബിലിറ്റി തുടങ്ങിയ ആശയങ്ങൾ മോഡലുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാസ്സിൽ പഠിക്കുന്ന ആശയങ്ങൾ യഥാർത്ഥ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ലാബ് സഹായിക്കുന്നുണ്ട്. ഗണിത പഠനത്തിൽ ഒരേ സമയം വലിയ ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. കാരണം നമ്മുടെ മസ്തിഷ്കത്തിന് ഒരേ സമയം വളരെയധികം വിവരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കുമ്പോൾ ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും കൂടുതൽ കാലം ഓർമ്മയിൽ നിലനിർത്താനും സാധിക്കും. കുട്ടികളിൽ ഗണിതത്തോടുള്ള ഭയവും വിരസതയും മാറ്റി ആസ്വാദനവും താൽപ്പര്യവും വളർത്തുന്നതിൽ ഗണിതമേളകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. ക്ലാസ് മുറികളിൽ പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഗണിതത്തെ ജീവിത

0: ജീവിതത്തോട് ചേർത്ത് അനുഭവിക്കാൻ ഗണിതമേളകൾ അവസരമൊരുക്കുന്നുണ്ട്. ഗണിതവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ, പ്രദർശനങ്ങൾ, പരീക്ഷണങ്ങൾ, ഗെയിമുകൾ, പസിലുകൾ, മോഡലുകൾ, മത്സരങ്ങൾ എന്നിവ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസോത്സവമാണ് ഗണിതമേള. ഇവിടെ കുട്ടികൾ വെറും കാണികളല്ല, അവർ തന്നെയാണ് അവതാരകരും അന്വേഷകരും സൃഷ്ടാക്കളും. ഗണിതമേള കുട്ടികളിൽ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്തുകയും അവരുടെ യുക്തിചിന്തയും പ്രശ്നപരിഹാര ശേഷിയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ സംഘപ്രവർത്തന മനോഭാവം വളർത്തുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഗണിതമേളകൾക്ക് വലിയ പങ്കുണ്ട്. വിവിധതരം ഗണിത കളികളിലൂടെ കുട്ടികളിൽ ഗണിത താല്പര്യം സൃഷ്ടിക്കാൻ സാധിക്കും. ഗണിത കളികൾ വെറും വിനോദോപാധികളല്ല, അവ കുട്ടികളിൽ ഗണിതത്തോടുള്ള താല്പര്യവും ആത്മവിശ്വാസവും സൃഷ്ടിക്കുന്ന ശക്തമായ പഠനോപാധികളാണ്. ഗണിതത്തെ പുസ്തകത്തിലെ അക്കങ്ങളിൽ ഒതുക്കാതെ കളികളിലൂടെ അനുഭവമാക്കി മാറ്റുമ്പോൾ കുട്ടികൾ ഗണിതത്തെ സ്നേഹിക്കുകയും പഠനത്തിൽ കൂടുതൽ സജീവമാകുകയും ചെയ്യും. കളിച്ചുകൊണ്ട് പഠിക്കുന്ന ഗണിതം കുട്ടികളുടെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. അതിനാൽ ഗണിത പഠനത്തെ താല്പര്യമുള്ളതാക്കി മാറ്റാൻ ഗണിത കളികൾക്ക് വലിയ പങ്കുണ്ട്. ഗണിതത്തെ ജീവിതവുമായി ബന്ധിപ്പിക്കാം. വിപണിയിലെ കിഴിവുകൾ, ബാങ്ക്, പലിശ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, വീടിൻ്റെ അളവെടുപ്പ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ഗണിതം ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ വിഷയത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാകും. ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ പല മാർഗങ്ങളുമുണ്ട്. ദിവസേന ചെറിയ അളവിൽ ആവർത്തന പഠനം നടത്തുന്നതും സൂത്രവാക്യങ്ങൾ ചാർട്ടുകളിൽ തയ്യാറാക്കി കാണുന്ന സ്ഥലങ്ങളിൽ പഠിക്കുന്നതും പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ധാരാളം പരിശീലന പ്രശ്നങ്ങൾ ചെയ്യുന്നതിലൂടെയും ഓർമ്മശക്തി മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓരോ പ്രശ്നത്തിനും യുക്തിപരമായ പരിഹാരം കണ്ടെത്താനുള്ള അവസരമാണ് ഗണിതം. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഗണിതത്തെ പ്രിയ വിഷയമാക്കി മാറ്റാൻ സഹായിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ചിന്താശക്തിയും യുക്തിബോധവും വളർത്തുന്ന ഒരു ശക്തമായ ഉപകരണമാണ് ഗണിതം. അതുകൊണ്ടുതന്നെ ഭയത്തെ മാറ്റി കൗതുകത്തോടെ ഗണിതത്തെ സമീപിച്ചാൽ ഗണിതം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറും എന്നതിൽ സംശയമില്ല. ഗണിത വിജയം എന്നത് ചിട്ടയായ പരിശീലനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.
1: ഗണിതം മധുരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് നടുവണ്ണൂർ സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഗണിത അധ്യാപിക സുചിത്ര കെ.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 29:28. അല്പസമയത്തിനകം 9:30 കേൾക്കാം സംഗീത കച്ചേരി തിരുവനന്തപുരം റിലേ.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി. ഇപ്പോൾ ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. മുതുകുളം MS ശ്രീരാഗ് മൃദംഗം, വി ഗജാനനപ്പൈ ഗഞ്ചിറ. ആദ്യം ഭൗളി രാഗത്തിൽ പാർവതി നായക എന്നു തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി ആദ്യതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരണ്യ ബി മംഗളിന്റെ വീണക്കച്ചേരി. മുതുകുളം MS ശ്രീരാഗ് മൃദംഗം, വി ഗജാനനപ്പൈ ഗഞ്ചിറ. കരുണൈ പുരീത് എന്ന് തുടങ്ങുന്നു രാഗം വരാളി, മിശ്രചാപ്പ് താളം നീലകണ്ഠശിവൻ കൃതി.

ഇതുവരെ കേട്ടത് ശരണ്യ ബി മംഗളിന്റെ വീണക്കച്ചേരി. മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, ബി ഗജാനനപ്പൈ ഗെഞ്ചിറ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 7 സെക്കൻഡും. ഇപ്പോൾ മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, സുദീപ് കുമാറും രൂപയും പാടിയത്. ചിത്രം മാടമ്പി.

മലയാളം ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, രമേശ് നാരായൺ സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം മേഘമൽഹാർ.

മലയാളം ചലച്ചിത്രഗാനങ്ങളിലെ അവസാന ഗാനം കേൾക്കാം. മനസ്സിനക്കരെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജോത്സ്നയും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്, ഇപ്പോൾ സമയം 11:00. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. പി പി ശ്രീധരനുണ്ണി വരികൾ എഴുതി, കെ കുഞ്ഞിരാമൻ സംഗീതം നൽകി, പി ഗീത പാടിയത്.